0: ചിലപ്പോ.
1: മാഷാഅല്ലാ, നിങ്ങൾ ഇതുവരെ കാതോർത്തത് തൻസീൽ വിശുദ്ധ ഖുർആൻ സൂറ ഹൗദ് 84 തൊട്ട് വിശുദ്ധ ഖുർആൻ സൂറ റാദ് 34 വരെ വചനങ്ങൾ ഷെയ്ഖ് അലി അൽ ഹുദൈഫി പാരായണം ചെയ്തത്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
3: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറ 544 മുതൽ 53 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹമദ് ഉസൈൻ.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذي

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റിവളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: പീസ് റേഡിയോ. പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക.
2: 90 20 840 840.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് 2026 മെയ് 4 തിങ്കൾ, ഹിജറ വർഷം 1447, ദുൽഖാഅദ് 16. വിശുദ്ധ ഖുർആനിൻ്റെ നിരന്തരമായ കേൾവിയും ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളും അതിലുപരി വിശുദ്ധ ഖുർആനിനെ ആഴത്തിൽ പഠിക്കാനും നമ്മുടെ ഖുർആൻ പാരായണങ്ങളെ ശരി ചെയ്യാനും പീസ് ഖുർആൻ റേഡിയോ പുതിയൊരു പുലരി കൂടി സമ്മാനിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, ലോകപ്രശസ്ത ഖാരിഊകളുടെ അതിമനോഹരമായ ഖുർആൻ പാരായണം. ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറത്തു തൗബ 60 മുതൽ സൂറത്തു യൂനുസ് 52 വരെയുള്ള ഭാഗങ്ങളാണ്. പാരായണം ചെയ്യുന്നത് അശ്ശേഖ് അബ്ദുള്ള മത്റൂദ്.

മാഷാ അല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ പ്രിയ ശ്രോതാക്കൾ കേട്ടത് തൻസീൽ. സൂറത്തു തൗബ 60 മുതൽ സൂറത്തു യൂനുസ് 52 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അശ്ശേഖ് അബ്ദുള്ള മത്രൂദ്.

0: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, 100 ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിൽ

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: ഈസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി പ്രവേശിക്കുന്നത് ഹിഫ്ളുൽ ഖുറാനിന്റെ ക്ലാസ്സിലേക്കാണ്. ഇന്നത്തെ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 26-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. നമുക്കൊപ്പം ക്ലാസ് എടുത്തുകൊണ്ട് കൂടെയുള്ളത് ഹാഫിസ് ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 26-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് മനഃപ്പാഠമാക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 22-ാമത്തെ ആയത്ത് മുതൽ പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.

وأنزل الذين

മിയോസയാസീഹിം മിയോസയാസീഹിം സയാസീഹിം സയാസീഹിം മിയോസയാസീഹിം.

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തുൽ അഹ്സാബിലെ 26-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റേതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. സൂറാൻ ആമിലെ 112 മുതൽ 116 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഖലീഫ അത്തുനേജ്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അൻആമിലെ 112 മുതൽ 116 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേച്ചി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-0840-840.
2: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിന്റെ പിന്നെ ജയിലും കാഫിറിന്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം കാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമിനിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമിനിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: അവർക്കിവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല.
2: അതെ,
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതെ അതെ,
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല.
2: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തല സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മാഷാല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. 14 അധ്യായം സൂറത്തു ഇബ്രാഹിം, 42 മുതൽ 52 വരെ വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഹാഫിൽ നൈഫ് അൽ ഫൈസൽ.
1: പീസ് റേഡിയോ, tuned to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: Peace Quran Radio Tafsir Amani. Marhum Muhammad Amani Maulaviyude വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
3: വചനം 94. വലാ തത്തഖിദു, നിങ്ങൾ ആക്കരുത്, അയ്മാനക്കും നിങ്ങളുടെ സത്യങ്ങളെ, ദഖലൻ, കടന്നുകൂടുന്നത്, ചതി, വഞ്ചന, ബൈനക്കും നിങ്ങൾക്കിടയിൽ, ഫതസില്ല, എന്നാൽ ഇടറിപ്പോകും, വഴുതിപ്പോകും, ഖദമുൻ, വല്ല പാദവും കാലും, ബഅദ സുബൂതിഹ, അത് ഉറച്ച ശേഷം, സ്ഥിരപ്പെട്ട ശേഷം, വതദൂഖു, നിങ്ങൾ ആസ്വദിക്കുകയും ചെയ്യും, അനുഭവിക്കുകയും ചെയ്യും, അസൂഅ, തിന്മയെ, മോശമായത്, കഷ്ടത, ബിമ സദത്തും, നിങ്ങൾ തട്ടിത്തിരിഞ്ഞതുകൊണ്ട്, തിരിച്ചുവിട്ടതു നിമിത്തം, അൻസബീലി, മാർഗത്തിൽ നിന്ന്, മാർഗം വിട്ട്, അല്ലാഹി, അല്ലാഹുവിൻ്റെ, വലക്കും നിങ്ങൾക്കുണ്ട് ദാനും, അദാബുൻ, ശിക്ഷ, അലീം, വമ്പിച്ചതായ.

0: നിങ്ങളുടെ സത്യങ്ങളെ നിങ്ങൾ നിങ്ങൾക്കിടയിൽ കടന്നുകൂടുന്ന ഒരു ചതിമാർഗമാക്കി തീർക്കരുത്. അപ്പോൾ അതു നിമിത്തം വല്ല പാദവും അതുറച്ചതിന്റെ ശേഷം ഇടറിപ്പോയേക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ തട്ടിത്തിരിഞ്ഞ അഥവാ തട്ടിത്തിരിച്ചതുമൂലം നിങ്ങൾ തിന്മ അനുഭവിക്കുകയും ചെയ്തേക്കും. നിങ്ങൾക്ക് വമ്പിച്ച ശിക്ഷയും ഉണ്ടായിരിക്കും.
1: വചനം 95. വലാ തഷ്തറു, നിങ്ങൾ വാങ്ങുകയും ചെയ്യരുത്. ബി അഹ്ദില്ലാഹി, അള്ളാഹുവിന്റെ വക കരാറിന്, ഉടമ്പടിക്കു പകരം. സമനൻ, വില, ക്രയം. ഖലീലൻ, കുറഞ്ഞ, അല്പമായ. ഇന്നമ, നിശ്ചയമായും യാതൊന്ന്. ഇൻദല്ലാഹി, അല്ലാഹുവിങ്കലുള്ള. ഹുവ ഖൈറുൻ, അതു തന്നെ ഉത്തമം. ലക്കും, നിങ്ങൾക്ക്. ഇൻ കുൻതും, നിങ്ങളാണെങ്കിൽ. തഅലമൂൻ, നിങ്ങൾക്കറിയാവുന്നതാണെങ്കിൽ. നിങ്ങൾ അറിയുന്നുവെങ്കിൽ.

0: അള്ളാഹുവിന്റെ വക കരാറിന് നിങ്ങൾ അല്പമായ വില വാങ്ങുകയും ചെയ്യരുത്. നിശ്ചയമായും അള്ളാഹുവിങ്കിലുള്ളത് തന്നെയാണ് നിങ്ങൾക്കുത്തമം, നിങ്ങൾക്കറിയാവുന്നതാണെങ്കിൽ.
1: വചനം 96. മാ ഇൻദകും, നിങ്ങളുടെ പക്കൽ ഉള്ളത്, അടുക്കൽ ഉള്ളത്. യംഫദു, തീർന്നു പോകും, കഴിഞ്ഞു പോകും. വമാ ഇൻദല്ലാഹി, അല്ലാഹുവിങ്കൽ ഉള്ളതാകട്ടെ. ബാഖിൻ, ശേഷിക്കുന്നതാണ്. വലനജിയന്ന, തീർച്ചയായും നാം പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. അല്ലദീന സബറു, ക്ഷമിച്ചവർക്ക്. അജ്റഹും, അവരുടെ കൂലി, പ്രതിഫലം. ബി അഹ്സനി, നല്ലത് അനുസരിച്ച്, അധികം നല്ലത് അനുസരിച്ച്. മാ കാനു, അവരായിരുന്നതിൽ. യഅമലൂൻ, അവർ പ്രവർത്തിക്കും.

0: നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നു പോകുന്നതാണ്. അള്ളാഹുവിങ്കിലുള്ളതാകട്ടെ ശേഷിക്കുന്നതുമാകുന്നു. ക്ഷമിച്ചവർക്ക് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ വെച്ച് നല്ലതനുസരിച്ച് അവരുടെ പ്രതിഫലം തീർച്ചയായും നാം നൽകുക തന്നെ ചെയ്യും.
1: സത്യപ്രതിജ്ഞകളും കരാറുകളും ലംഘിക്കുന്നതിനെപ്പറ്റി മുമ്പ് പലതും പ്രസ്താവിച്ചു. അതിനെപ്പറ്റി ശക്തിയായ ഭാഷയിൽ വീണ്ടും ചില കാര്യങ്ങൾ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. വിഷയത്തിന്റെ ഗൗരവമാണിത് കുറിക്കുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ നിരോധത്തിലും ആക്ഷേപത്തിലും എല്ലാത്തരം ശപഥങ്ങളും ലംഘനവും ഉൾപ്പെടുമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നടത്തപ്പെട്ട പ്രതിജ്ഞകളെ ലംഘിക്കുന്നത് സംബന്ധിച്ചാണ് ഈ വചനങ്ങളിൽ പ്രധാനമായും പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് എന്നത്രേ പല ഖുർആൻ വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. ഈ വചനങ്ങളിൽ കാണുന്ന ചില താക്കീതുകളുടെ സ്വരം നോക്കുമ്പോഴും അതാണ് മനസ്സിലാകുന്നത്. ശപഥങ്ങളും കരാറുകളും ലംഘിക്കുന്നത് ചതിയും കുഴപ്പം സൃഷ്ടിക്കലുമാണെന്നുള്ളതിന് പുറമെ, ഒന്ന്, അത് ഇസ്ലാമിന്റെ നേരായ മാർഗത്തിൽ കാലുറച്ചു നിന്ന ശേഷം അതിൽ നിന്നുള്ള വ്യതിയാനമാണെന്നും, രണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിത്തിരിഞ്ഞു പോകുവാനും മറ്റുള്ളവരെ തെറ്റിത്തിരിക്കുവാനും അത് കാരണമാകുന്നതിനാൽ അതിന്റെ കടുത്ത ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും കൂടി ഈ വചനങ്ങളിൽ താക്കീത് ചെയ്തിരിക്കുന്നു. അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്യുന്ന ഉടമ്പടികളെ ലംഘിക്കുന്നതിന്റെ അർത്ഥം ഐഹികമായ കാര്യലാഭങ്ങൾക്ക് അതിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുക എന്നാണല്ലോ. ലംഘനം നിമിത്തം ഇഹത്തിൽ എന്തുതന്നെ നേട്ടം ലഭിച്ചാലും അത് കേവലം തുച്ഛവും നിസ്സാരവുമായിരിക്കും. നേരെ മറിച്ച് പാലനം നിമിത്തം അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുവാനിരിക്കുന്ന നേട്ടങ്ങളാകട്ടെ വമ്പിച്ചതും നിലനിൽക്കുന്നതുമാകുന്നു. സത്യപ്രതിജ്ഞകൾ ശരിക്കു പാലിക്കുവാൻ കുറെയൊക്കെ ക്ഷമയും സഹനവും ആവശ്യമായി വന്നേക്കാം. എന്നാൽ അതിന് അള്ളാഹു ഏറ്റവും നല്ല പ്രതിഫലം നൽകാതിരിക്കുകയില്ല എന്നൊക്കെയാണ് പിന്നീട് പ്രസ്താവിച്ചതിന്റെ സാരം.
2: വചനം 97. മനഅമില, ആർ പ്രവർത്തിച്ചുവോ, ആരെങ്കിലും പ്രവർത്തിച്ചാൽ, സാലിഹൻ, നല്ലതിനെ, സൽക്കർമ്മം, മിൻ ദക്കരിൻ, ആണിൽ നിന്ന്, ആണാവട്ടെ, ഔ ഉൻസ, അല്ലെങ്കിൽ പെണ്ണിൽ നിന്ന്, പെണ്ണാവട്ടെ, വഹുവ, അവൻ, താൻ, അയാൾ ആകട്ടെ, മുഅ്മിനുൻ, സത്യവിശ്വാസിയാണ്, ഫലനുഹിയന്നഹു, എന്നാൽ തീർച്ചയായും നാം അവനെ ജീവിപ്പിക്കും, ഹയാതൻ, ഒരു ജീവിതം, തൊയ്യിബാറ്റൻ, നല്ലതായ, വിശിഷ്ടമായ, പരിശുദ്ധമായ, വലനജിസിയന്നഹും, തീർച്ചയായും അവർക്കു നാം പ്രതിഫലം നൽകുകയും ചെയ്യും, അജ്റഹും, അവരുടെ പ്രതിഫലം, ബി അഹ്സനിമ, യാതൊന്നിൽ വെച്ചു നല്ലതനുസരിച്ച്, കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, മൻ അമില

0: لَأَجْزِيَنَّهُمْ أَجْرَهُمْ بِأَحْسَنِ مَا كَانُوا يَعْمَلُونَ.
1: ആണാവട്ടെ പെണ്ണാവട്ടെ, ആരെങ്കിലും താൻ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിച്ചാൽ അവനെ തീർച്ചയായും നാം നല്ല വിശിഷ്ടമായ ഒരു ജീവിതം ജീവിപ്പിക്കുന്നതാണ്. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ വെച്ച് നല്ലതനുസരിച്ച് അവരുടെ പ്രതിഫലം അവർക്ക് തീർച്ചയായും നാം നൽകുകയും ചെയ്യും.
2: സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നതിൽ പുരുഷനും സ്ത്രീയുമെന്ന വ്യത്യാസമില്ല. പക്ഷേ സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ അള്ളാഹുവിങ്കൽ സ്വീകാര്യമായിരിക്കുകയുള്ളൂ. സത്യവിശ്വാസികളല്ലാത്തവരുടെ സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ഇഹത്തിൽ വെച്ച് തന്നെ അള്ളാഹു കൊടുത്തു തീർക്കുന്നു. ഈ യാഥാർത്ഥ്യം ഖുർആനിൽ വേറെ സ്ഥലത്തും വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാകുന്നു. സത്യവിശ്വാസത്തോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഇഹത്തിൽ നല്ല വിശിഷ്ടമായ ജീവിതം നൽകാമെന്നും പരലോകത്ത് വെച്ച് അവർ ചെയ്തിരുന്ന ഏറ്റവും നല്ല കർമ്മങ്ങൾക്കനുസരിച്ചുള്ള പ്രതിഫലം കൂടി നൽകപ്പെടുമെന്നും അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. അനുവദനീയവും ഉത്തമവുമായ ഉപജീവന മാർഗം ലഭിക്കുക, ഉള്ളതിൽ സംതൃപ്തിയുണ്ടാകുക, അന്യരെ ആശ്രയിക്കേണ്ടി വരാതിരിക്കുക, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുക, മോക്ഷം സിദ്ധിക്കുക, സൽക്കാര്യങ്ങൾ ചെയ്യുന്നതിൽ താൽപ്പര്യമുണ്ടായിരിക്കുക എന്നിങ്ങനെ ഹയാത്തുൻ ത്വയ്യിബ അഥവാ നല്ല ജീവിതം എന്ന വാക്കിന് പലരും പല പ്രകാരത്തിൽ വിവക്ഷ നൽകി കാണാം. ഇങ്ങനെയുള്ള ചില റിവായത്തുകൾ ഉദ്ധരിച്ച ശേഷം ഇബ്നു കഥീർ റഹ്മത്തുല്ലാഹി അലൈഹി പറയുകയാണ്, ഇതെല്ലാം തന്നെ ഉൾപ്പെടുന്ന വാക്കാണ് ഹയാത്തുൻ ത്വയ്യിബ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അനന്തരം ഇതിനു തെളിവായി താഴെ കാണുന്ന ഹദീസുകളും അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്നു. അഹ്മദ്, മുസ്ലിം, തിർമദി, നസായി, റഹ്മത്തുല്ലാഹി അലൈഹിം എന്നിവർ പല മാർഗങ്ങളിൽ കൂടി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: മുസ്ലിമായി തീരുകയും അത്യാവശ്യത്തിനുള്ള ഉപജീവന മാർഗം നൽകപ്പെടുകയും അള്ളാഹു അവനെ താൻ നൽകിയിട്ടുള്ളതിൽ സംതൃപ്തനാക്കുകയും ചെയ്തവൻ തീർച്ചയായും വിജയം പ്രാപിച്ചിരിക്കുന്നു. അഹ്മദും മുസ്ലിമും റഹ്മത്തുല്ലാഹി അലൈഹിമ ഉദ്ധരിച്ച വേറൊരു നബി വചനത്തിന്റെ സാരം ഇപ്രകാരമാകുന്നു: ഒരു നന്മയിലും സത്യവിശ്വാസിയോട് അള്ളാഹു അനീതി ചെയ്യുകയില്ല അഥവാ അവന് കുറവ് വരുത്തുകയില്ല. ഇഹത്തിൽ അതിനു പകരം അവന് കൊടുക്കപ്പെടും. അതിന്റെ പേരിൽ അവന് പരലോകത്ത് വെച്ചും പ്രതിഫലം നൽകപ്പെടുന്നതാണ്. എന്നാൽ അവിശ്വാസിയാകട്ടെ, അവന്റെ നന്മകൾക്ക് പ്രതിഫലമായി അവൻ ഇഹത്തിൽ വെച്ച് ആഹാരം നൽകപ്പെടും. അങ്ങനെ അവൻ പരലോകത്ത് എത്തിച്ചേർന്നാൽ അവന് പ്രതിഫലം ലഭിക്കുന്ന ഒരു നന്മയും ഉണ്ടായിരിക്കയില്ല. പലരും ധരിക്കാറുള്ളതുപോലെ കുറെ സമ്പത്തും ഭൗതിക നേട്ടങ്ങളും കൈവരിക്കുകയെന്നല്ല നല്ല ജീവിതം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. സമ്പത്തും സുഖാഡംബര മാർഗങ്ങളും എത്ര തന്നെ ഉണ്ടായിരുന്നാലും ശരി, മനസമാധാനവും സംതൃപ്തിയും ഇല്ലാത്ത പക്ഷം ആ ജീവിതം ദുഷ്കരവും കുടുസായതും തന്നെ. ഒരു ഹദീസിൽ ഈ യാഥാർത്ഥ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൂണ്ടിക്കാട്ടുന്നത്. ധനം എന്നത് വിഭവങ്ങളുടെ ആധിക്യം കൊണ്ടല്ല ഉണ്ടാകുന്നത്, മനസ്സിന്റെ ധന്യതയാണ് ധനം. ബുഖാരി, മുസ്ലിം. പരിഷ്കൃതങ്ങളെന്നും സമ്പന്നങ്ങളെന്നും ഘോഷിക്കപ്പെടുന്ന ചില രാജ്യങ്ങളിലെ ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരും അവരുടെ മക്കളും തങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലാതെ ആത്മഹത്യ പോലുള്ള കടും കൈകൾക്ക് മുതിരുന്നത് ഇക്കാലത്ത് ഒരു നിത്യ സംഭവമായിരിക്കുകയാണല്ലോ. ഒരു യഥാർത്ഥ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത നിലവാരം ഉയർന്നതാവട്ടെ താണതാവട്ടെ, അവൻ സന്തുഷ്ടനും അള്ളാഹു തനിക്കു നൽകിയതിൽ സംതൃപ്തനുമായിരിക്കും. അഹങ്കാരമോ അതിമോഹമോ അസമാധാനമോ നൈരാശ്യമോ അവനെ തിണ്ടുകയില്ല. അധികമുള്ളതിൽ അവൻ നന്ദിയുള്ളവനും കുറവുള്ളതിൽ അവൻ ക്ഷമാലുവുമായിരിക്കും. സൽക്കർമ്മങ്ങൾ ചെയ്ത് സമ്പാദിച്ചു വെക്കണമെങ്കിൽ പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെട്ടിരിക്കണമല്ലോ. അതിനുള്ള മാർഗം അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നു.
3: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാവിഷ്കാരം.
4: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടാണ് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക് എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുറാൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിന് ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവീകമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവീകമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അറിഫായ്.
7: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നബീൽ അൽ റിഫായ്.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറെ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറെ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: Peace Radio. Tune to reality.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്ന് വെച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പം സാഹിത്യസൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38 അധ്യായം സൂറത്ത് സ്വാദ് 24 വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുറാൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറ സൂറത്തു അൽ ബലദ്, 11 മുതൽ 20 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നും വരുന്ന അബദ്ധങ്ങൾ തിരുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബലദിലെ 1 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലഖതഹമൽ അഖബ وما أدراك ما العقبة فك رقبة

0: وَنَجَّيْنَاهُمْ أَصْحَابُ الْمَشْأَمَةِ عَلَيْهِمْ نَارٌ مُؤْصَدًا.
1: സൂറത്തുൽ ബലദിലെ 11-ാമത്തെ ആയത്ത്, فَلَقْتَحَمَ
0: الْعَقَبَ فَلَقْتَحَمَ الْعَقَبَ.
1: ഇവിടെ പലപ്പോഴും നമ്മൾ വായിക്കുന്നത് ഫലഖതഹമ, അതിന് പകരം ഫലഖതഹമ, ഫലഖതഹമൽ അഖബ. സാധാരണക്കാരൊക്കെ പലപ്പോഴും ഇങ്ങനെയാണ് വായിക്കുന്നത്, ഫലഖതഹമൽ അഖബ വമാദറാകമൽ അഖബ, ഈ രൂപത്തിൽ. ഇവിടെയൊക്കെ അഖബ എന്ന പദവും അതുപോലെ തന്നെ ഫലഖതഹമ ഖാഫിൻ്റെ ഉച്ചാരണം, ഹ അതിൻ്റെ ഉച്ചാരണം, അതുപോലെ തന്നെ വീണ്ടും അഖബ ഇതിൽ ഐനിൻ്റെ ഉച്ചാരണം, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ
0: ഫലഖതഹമൽ അഖബ വമാ അദ്റാകമൽ അഖബ അദ്റ,
1: ഇവിടെ റായിനെയും ചില ആളുകൾ അദ്റ, വമാ അദ്റാക അദ്റാക, റായിനെ കനപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന അലിഫിനെയും കനപ്പിക്കണം, റോക്ക അദ്റാക. അപ്പോൾ
0: وَمَا أَدْرَاكَ مَا الْعَقَبَةُ فَكُّ رَقَبَةٍ.
1: ഇവിടെ ഫക്കു റഖബ, റഖബ എന്നുള്ള പദമാണ് ശ്രദ്ധിക്കേണ്ടത്, ഖാഫിൻ്റെ ഉച്ചാരണം. റഖബ എന്നാവരുത്, ഫക്കു റഖബ അല്ല,
0: ഫക്കു റഖബ. أَوْ إِطْعَامٌ فِي يَوْمٍ ذِي مَسْغَبَةٍ.
1: إِطْعَامٌ, ഇത്വാമ് ത എന്ന അക്ഷരത്തിന് പകരം ത ഇനെ കൊണ്ട് ഉച്ചരിക്കരുത്, വായിക്കരുത്. ഇത് ആമല്ല, ഔ ഇത് ആമും ഫിയോമിൻ ദി മസ്ഹബ, അല്ലെങ്കിൽ ഔ ഇത് ആമും ഫിയോമിൻ ദി മസ്ഹബ, ഇങ്ങനെയൊക്കെ ഒത്തു കേൾക്കാം നമുക്ക്. അതൊക്കെ ശരിയായതല്ല. അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉച്ചാരണവും സിഫത്തും ഒക്കെ മാറിയാൽ പ്രയാസമാവും.
0: ഇത് ആമുൻ ഔ ഇത്ത,
1: ത ഇനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് വരണം. പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ പല ക്ലാസ്സുകളിലൂടെ പഠിച്ചിട്ടുണ്ട്.
0: ഇത് ഇത് ആമുൻ ഫീ യൗമിൻ ദി,
1: ദാലിനെ ഉച്ചരിക്കണം, അതിന് പകരം ദാൽ ആവരുത്, യൗമിൻ ദി അല്ല,
0: യൗമിൻ ദി മസ്ഖബ.
1: മസ്ഖബ അത് മസ്അബ എന്നല്ല,
0: മസ്ഖബ.

ഇവിടെയും യതീമൻ തൻവീന് ശേഷം ദാല്, അവിടെ ഇഖ്ഫാം ബിഗുന്ന ചെയ്യണം. മഖുറബ, ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. യതീ

ഇവിടെയും തൻവീന് ശേഷം ദാൽ ഇഖ്ഫാവും ബിഗുന്ന, ആ തൻവീനിനെ അവ്യക്തമാവും വിധം മണിക്കണം. മിസ്കീന മത്റബ, അവിടെ മത്റബ എന്ന് പറയരുത്, മത്റബ മത്റബ അങ്ങനെയാണ് വായിക്കേണ്ടത്. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബർ, അങ്ങനെ വായിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് ഓത്ത് അങ്ങോട്ടും സൂറത്തിലേക്ക് മാറിപ്പോവാറുണ്ട്. അപ്പോൾ സുമ്മ കാന മിനല്ലദീന ആമനു വതവാസൗ ബിസ്സബരി വതവാസൗ ബിൽ മർഹമ, ഇവിടെ അത് സൂറത്തുൽ അസുറിലേക്ക് പോവരുത്, അത് ശ്രദ്ധിക്കണം. സൂറത്തുൽ അസുറിലേക്ക് മാറിപ്പോവരുത്. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. ഇനി 18-ാമത്തെ ആയത്തിൽ ഉലൈക അസ്ഹാബുൽ മൈമന, ഇവിടെ അസ്ഹാബ്, അവിടെ നമ്മൾ പലപ്പോഴും അസ്ഹാബു എന്നാണ് വായിക്കുന്നത്. ഉലൈക അസ്ഹാബു, അതും ശ്രദ്ധിക്കുക, സ്വാദിന് പകരം സീനാവാൻ പാടില്ല. അസ്ഹാബു അസ്ഹാബുൽ മൈമന, അങ്ങനെ തന്നെ വായിക്കണം. والذين كفروا بآياتنا هم أصحاب المشأمة. ഇവിടെയും بآياتنا, ഹംസയുടെ ഉച്ചാരണം ശ്രദ്ധിക്കണം, بآياتنا هم أصحاب. أصحاب നേരത്തെ പറഞ്ഞതുപോലെ സ്വാദിന് പകരം സീന ആവരുത്, അസ്ഹാബു അല്ല. അതുപോലെ തന്നെ ഹ അതിന് പകരവും കെട്ടുള്ള ഹാഇനെ കൊണ്ടുവരുത്, അസ്ഹാബു എന്നല്ല, അസ്ഹാബു അസ്ഹാബുൽ മഷ്അമ മഷ്അമ, അങ്ങനെ തന്നെ വായിക്കണം. മഷ്അമ എന്ന പദത്തിൽ ഹംസയുടെ ഉച്ചാരണം വ്യക്തമാക്കണം, മഷ്അമ. വല്ലദീന കഫറു ബിആയാതിനാഹും അസ്ഹാബുൽ മഷ്അമ അലൈഹിം നാറു മുഅസ്വദ അലൈഹിം നാറു മുഅസ്വദ. ഇവിടെ പലപ്പോഴും നാറും മുഅസ്വദ മുഅസ്വദ എന്നാണ് വായിക്കാറുള്ളത്. ഹംസക്ക് സുക്കൂൻ വന്നാൽ അതിനെ കൽഖല ചെയ്യാൻ പാടില്ല, മുഅസ്വദ മുഅസ്വദ, അങ്ങനെ തന്നെ വായിക്കണം. അലൈഹിം നാറും മുഅസ്വദ. ഒന്നുകൂടെ ഈ പത്തായത്ത് ശ്രദ്ധിക്കുക. ഫലഖ തഹമൽ അഖബ.

0: حما أولئك أصحاب الميمنة والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة.
1: സൂറത്തുൽ ബലദ് അൽഹംദുലില്ലാ ഇവിടെ തീർന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ ഫജ്റാണ് ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് അത്തഹസീൻ സൂറത്തു അൽ ബലദ് 11 മുതൽ 20 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
3: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തെരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ. പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ ആരോഗ്യവിചാരം.
1: Peace Radio. Tune to reality.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അടിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്ക് എന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ മനഃപ്പാഠം. വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിന്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സാദ് അൽ ഗാമിദി.

0: വിശുദ്ധ ഖുർആനിലെ 335-ാമത്തെ പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതിക്കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള 5. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവീയ ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്. ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.
4: واكتب لنا في هذه الدنيا حسنة

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: മകൻ മാതാവിന് വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ നേതൃത്വം നൽകിയത് ഷെയ്ഖ് ബന്ദർ ബലീല. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ നാസിയാത്തിലെ 34 മുതൽ 46 കൂടിയ വചനങ്ങളും, അടുത്ത റക്അത്തിൽ അബസയിലെ 33 മുതൽ 42 കൂടിയ വചനങ്ങളുമാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അബ്ദുള്ള ബുഐജാൻ.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ സൂറത്തു സുഹ്റുഫ്, വിശുദ്ധ ഖുർആനിലെ 43-ാം അധ്യായം സൂറത്തു സുഹ്റുഫ്, 63 മുതൽ 89 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. പാരായണം നിർവഹിച്ചത് സഅദ് അൽ ഗാമിദി.
1: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം ജംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ, വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
2: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും
1: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: بحديث بعده يؤمنون.
1: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുർസലാത്ത് നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബൂബക്കർ അഷത്രി.
2: ഈസ് ഖുർആൻ റേഡിയോ കാതോർക്കുക തൻസീൽ. വിശുദ്ധ ഖുർആനിലെ സൂറ തൗബ സൂക്തം 60 മുതൽ സൂറ യൂനുസ് 70 വരെ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അഹമ്മദ് നുഫൈസ്.
3: أعوذ بالله من الشيطان الرجيم.

0: മാഷാ. നിങ്ങൾ ഇതുവരെ കേട്ടത് തൻസീൽ, പാരായണം നടത്തിയത് ഷെയ്ഖ് അഹമ്മദ് നുഫൈസ്. വിശുദ്ധ ഖുർആനിലെ സൂറ തൗബ 60 മുതൽ സൂറ യൂനസ് 70 വരെ സൂക്തങ്ങൾ.
1: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ ഇന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫുർഖാനിൽ നിന്നും ബഹുമാന്യനായ ത്വൽഹത് സലാഹി ശ്രോതാക്കളോടൊപ്പം ചേരുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله والصحابة الطيبين الطاهرين الفائزين برضا الله. സ്നേഹമുള്ള ശ്രോതാക്കളെ, ഹൃദയവസന്തത്തിൽ വിശുദ്ധ ഖുർആനിലെ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനാണ് ഇപ്പോൾ നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്ന ഇബാദുർറഹ്മാൻ, പരമകാരുണികൻ്റെ അടിമകൾ, അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള, പിശാചിൻ്റെ ദുഷ്പ്രേരണകൾക്ക് വശംവദരാകാത്ത, ഒട്ടേറെ നന്മകൾ ഒത്തുചേർന്നിട്ടുള്ള നല്ലവരായ ചില ആളുകളുടെ ഗുണവിശേഷണങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യമായി, അവർ ഭൂമിയിലൂടെ വിനയത്തോടെയും താഴ്മയോടെയും നടക്കുന്നവരാണ് എന്നും, അവിവേകികൾ അവരോട് സംസാരിച്ചാൽ സമാധാന വാക്കുകൾ പറഞ്ഞ് ഒഴിവാകുന്നവരാണ് അവരെന്നും നമ്മൾ മനസ്സിലാക്കിക്കഴിഞ്ഞു. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു ഗുണമായി നാം ചർച്ച ചെയ്തത്, രാത്രി സന്ദർഭങ്ങൾ സുജൂദിലായിക്കൊണ്ടും നമസ്കാരം നിർവഹിച്ചുകൊണ്ടും സമയം ചെലവഴിക്കുന്ന ആളുകളാണ് അവർ എന്നതാണ്. മാത്രവുമല്ല, അവർ നിരന്തരമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും, റബ്ബ നസ്രിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഗറാമ, അല്ലാഹുവേ നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ, കാരണം അത് വിട്ടൊഴിഞ്ഞു മാറാത്ത വിപത്താണ് എന്നു മനസ്സിലാക്കി പ്രാർത്ഥിക്കുന്നവരാണ് ഇബാദുർറഹ്മാൻ എന്ന് നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇബാദുർറഹ്മാൻ വല്ലതും ചെലവഴിക്കുകയാണെങ്കിൽ അമിതമായി ചെലവഴിച്ച് ധൂർത്തു കാണിക്കുന്നവരോ ഒന്നും ചെലവഴിക്കാതെ പിശുക്ക് കാണിക്കുന്നവരോ അല്ല. അതിന് രണ്ടിനുമിടയിൽ മാന്യമായ മിതമായ ഒരു നിലപാട് സ്വീകരിക്കുന്നവരാണ് പരമകാരുണികൻ്റെ നല്ല അടിമകൾ എന്നും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഏറ്റവും അവസാനമായി നമ്മൾ ചർച്ച ചെയ്ത ഈ സൂറത്തിലെ 68-ാമത്തെ ആയത്തിൽ ഇബാദുർറഹ്മാൻ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞത്. അതായത്, അവർ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരോ, അല്ലാഹു ഹറാമാക്കിയ ജീവനെ ഹനിക്കുന്നവരോ, അവർ വ്യഭിചരിക്കുന്നവരോ അല്ല എന്ന കാര്യമാണ് 68-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത്. ആ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വമൻ യഫ്അൽ ദാലിക യൽക അസാമ, ആരെങ്കിലും അപ്രകാരം ചെയ്തു കഴിഞ്ഞാൽ, വമൻ യഫ്അൽ ദാലിക, വല്ലവനും അപ്രകാരം ചെയ്യുന്ന പക്ഷം, യൽക അസാമ, അവൻ പാപഫലം കണ്ടെത്തുക തന്നെ ചെയ്യും എന്നാണ് ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. ഇൻഷാ അല്ലാ, ഇനി 69 മുതലുള്ള ആയത്തുകൾ നമുക്ക് പരിശോധിക്കാം. ഈ ആയത്തിൽ 68-ാമത്തെ ആയത്തിൻ്റെ തുടർച്ചയെന്നോണം അല്ലാഹു ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു വിലക്കിയ, പ്രവാചകൻ നിഷിദ്ധമാക്കിയ ഹറാമുകൾ, തിന്മകൾ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അടിമ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ ശിക്ഷ അന്ത്യനാളിൽ അവൻ അനുഭവിക്കേണ്ടി വരും. അതാണ് 69-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്. ആദ്യം ആയത്ത് നോക്കാം. أعوذ بالله من الشيطان الرجيم يضاعف له العذاب يوم القيامة ويخلد فيه مهانا يضاعف له العذاب يوم القيامة അന്ത്യനാളിൽ അവർക്ക് ശിക്ഷ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരക്കാർക്ക് ഉയർത്തെഴുന്നേൽപ്പ് നാളിൻ്റെ ദിവസം ശിക്ഷ ഇരട്ടി ഇരട്ടിയാക്കി കൊടുക്കും. യുലാഅഫ് എന്ന് പറഞ്ഞാൽ ഇരട്ടിയാക്കുക എന്നാണ് അർത്ഥം. യുലാഅഫ്, ഇരട്ടിയാക്കപ്പെടും, ലഹു, അവന്, തിന്മ ചെയ്തവന്, അൽ അദാബു, ശിക്ഷ, യൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ, യുലാഅഫ് ലഹുൽ അദാബ് യൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവന് ശിക്ഷ ഇരട്ടിയാക്കപ്പെടുന്നതാണ്. വയഹ്ലുദു ഫീഹി മുഹാന വയഹ്ലുദ്, അവൻ കഴിച്ചുകൂട്ടുകയും ചെയ്യും, അവൻ നിത്യവാസിയായി അവിടെ താമസിക്കേണ്ടി വരും. മുഹാന നിന്ദ്യനായിക്കൊണ്ട്, വളരെയധികം നിന്ദ്യനായിക്കൊണ്ട് ആ നരകത്തിൽ ആ ശിക്ഷയിൽ അവൻ കഴിച്ചുകൂട്ടേണ്ടി വരും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല താക്കീത് നൽകുകയാണ്. ഇബാദുറഹ്മാൻ പ്രധാനപ്പെട്ട ഗുണങ്ങൾ പറഞ്ഞപ്പോൾ അവർ മൂന്ന് തിന്മകൾ ചെയ്യാത്തവനാണ് എന്ന് അള്ളാഹു പറഞ്ഞു. ഏതാണ് ആ മൂന്ന് തിന്മകൾ? അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക, മനുഷ്യ ജീവനെ കൊന്നുകളയുക, വ്യഭിചരിക്കുക. ഈ മൂന്ന് തിന്മയും ഇല്ലാത്തവരാണ് ഇബാദുറഹ്മാൻ. ഈ മൂന്ന് തിന്മ ചെയ്ത ആളുകൾ അതിൻ്റെ പാപഫലം കണ്ടെത്തുക തന്നെ ചെയ്യും എന്നു പറഞ്ഞിട്ട് അള്ളാഹു പറയുകയാണ്, യുലാഅഫ്ലഹുൽ അസാബു യൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവന് ശിക്ഷ ഇരട്ടിയാക്കപ്പെടുകയും, വയഹ്ലുദ് ഫീഹി മുഹാന, അവൻ അതിൽ എന്നെന്നും കഴിച്ചുകൂട്ടുകയും ചെയ്യും. മുഹാന എന്ന് പറഞ്ഞാൽ നിന്ദ്യനായിക്കൊണ്ട് കഴിച്ചുകൂട്ടേണ്ടി വരും എന്നാണ്. അപ്പോൾ വളരെയധികം വഷളായി അപമാനിതനായി ആ ശിക്ഷയിൽ കഴിഞ്ഞുകൂടേണ്ടി വരും തിന്മകൾ ചെയ്യുന്നവർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ 69-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ചില ആളുകൾക്ക് അതിൽ നിന്ന് ഒഴിവുണ്ട്. ആരാണവർ? അബദ്ധത്തിൽ തെറ്റ് ചെയ്യുകയും പിന്നീട് അതിൽ നിന്ന് പശ്ചാത്തപിക്കുകയും ആത്മാർത്ഥമായി തൗബ ചെയ്യുകയും അള്ളാഹു തൗബ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പാപങ്ങൾക്ക് പകരമായി നന്മകളാക്കി അള്ളാഹു മാറ്റിക്കൊടുക്കും എന്നാണ് അടുത്ത ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. 70-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഇല്ലാമൻ താബ വആമന വഅമില അമലൻ സാലിഹ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത് വകാനല്ലാഹു ഗഫൂറർ റഹീമ. ഇല്ലാമൻ താബ, തൗബ ചെയ്തവന് ഒഴികെ. ആദ്യം അള്ളാഹു ശിക്ഷ ഇരട്ടിയാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിവ് കിട്ടുന്ന ആളുകളെക്കുറിച്ച് പറയുകയാണ്, ഇല്ലാമൻ താബ, തൗബ ചെയ്തവനൊഴികെ. ആമന, വിശ്വസിക്കുകയും, വഅമില അമലൻ സാലിഹ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ. സഹോദരങ്ങളെ, തെറ്റുപറ്റിപ്പോയ ആളുകൾക്ക് ശിക്ഷ കിട്ടാതിരിക്കണമെങ്കിൽ അള്ളാഹു പറയുകയാണ്, ഇല്ലാമൻ താബ വ ആമന വ അമില അമലൻ സാലിഹ, പശ്ചാത്തപിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ ശിക്ഷിക്കപ്പെടും. ഇങ്ങനെ തൗബ ചെയ്ത ആളുകൾക്ക് എന്താണ് പ്രതിഫലമായി കിട്ടുന്നത്? ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അത്തരക്കാർക്ക് അള്ളാഹു തങ്ങളുടെ തിന്മകൾക്ക് പകരം നന്മകൾ മാറ്റിക്കൊടുക്കുന്നതാണ്. യുബദ്ദിലു എന്ന് പറഞ്ഞാൽ പകരം കൊടുക്കുക, മാറ്റിക്കൊടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. യുബദ്ദിലുല്ലാഹ്, അള്ളാഹു മാറ്റിക്കൊടുക്കും, പകരം കൊടുക്കും, സയ്യിആതിഹിം, അവരുടെ തിന്മകൾക്ക് പകരമായി, ഹസനാത്ത്, നന്മകളാക്കി മാറ്റിക്കൊടുക്കും. അപ്പോൾ തെറ്റുപറ്റിപ്പോയാൽ അതിൽ ഉറച്ചു നിൽക്കാതെ അതിൽ നിന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്യുകയാണ് ഒരു വിശ്വാസി ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ആ പാപങ്ങൾ അള്ളാഹു പുറത്തു തരികയും ആ തിന്മകൾക്ക് പകരം നന്മകളാക്കി അള്ളാഹു മാറ്റിത്തരികയും ചെയ്യും. കാരണം വക്കാനല്ലാഹു ഗഫൂറർ റഹീമ, അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാണ്. ഏറെ പൊറുക്കുന്ന, കരുണാനിധിയായ, ഏറെ കരുണ ചെയ്യുന്ന അള്ളാഹു സുബ്ഹാനഹു വതആല പാപങ്ങൾ പുറത്തു തരികയും അതോടൊപ്പം ആ തിന്മകൾക്ക് പകരമായി നന്മകളാക്കി മാറ്റുകയും ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ തെറ്റുപറ്റിയാൽ അവൻ ചെയ്യേണ്ടത് അതിൽ നിന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്തുകൊണ്ട് പശ്ചാത്തപിച്ചുകൊണ്ട് ഖേദിച്ചു മടങ്ങുക എന്നതാണ്. കാരണം അതുവഴി മാത്രമേ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മൾ വൃത്തിയും വെടുപ്പുമൊക്കെ ഉള്ളവരാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമ്മുടെ വസ്ത്രവും നമ്മുടെ വാഹനവും നമ്മുടെ വീടും പരിസരവുമൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കാറുണ്ട്. എന്നാൽ നമ്മുടെ മനസ്സുകളിൽ അടിഞ്ഞുകൂടിയ തിന്മകളെ കഴുകിക്കളയാനുള്ള, വൃത്തിയാക്കാനുള്ള, ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ടാണ് അത്തൗബ, പശ്ചാത്താപം എന്നതിനെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അത്തരക്കാരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 222-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുത്തതഹിരീൻ. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു യുഹിബ്ബു തവ്വാബീൻ, തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു, വ യുഹിബ്ബുൽ മുത്തതഹിരീൻ, ശുദ്ധീകരണം സ്വീകരിക്കുന്നവരെയും. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ മുഫസ്സിറുകൾ പറഞ്ഞത് തൗവാബ് എന്നു പറഞ്ഞാൽ മനസ്സിനെ ശുദ്ധീകരിക്കുന്നവരും അഥവാ ആന്തരികമായ ശുദ്ധി സ്വീകരിക്കുന്നവരും, മുത്തത്വഹ്യർ എന്നു പറഞ്ഞാൽ ബാഹ്യമായ വീട്, പരിസരം, വസ്ത്രം, ശരീരം ഇതൊക്കെ ശുദ്ധീകരിക്കുന്ന ആളുകളാണ് മുത്തത്വഹ്യർ. ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന ആളുകളാണ് തൗവാബ്. ഇത് രണ്ടും ചെയ്യുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റുപറ്റിയാൽ അതിൽ നിന്ന് നാം തൗബ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പാപം ചെയ്യാത്തവനെപ്പോലെ നമ്മെ ശുദ്ധീകരിക്കും എന്നാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തായിബു മിനദ്ദംബ് കമല്ലാ ദംബലഹു. അത്തായിബു മിനദ്ദംബ്, തിന്മയിൽ നിന്ന് തൗബ ചെയ്യുന്ന മനുഷ്യൻ, കമല്ലാ ദംബലഹു, ആ പാപം ചെയ്യാത്തവനെപ്പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, കരുണ ചൊരിയുന്നവനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥമായി നാം തൗബ ചെയ്യണം. ഖുർആൻ തന്നെ പറഞ്ഞത് ഗാഫിരി ദംബ് വഖാബിലി തൗബ് ഷദീദിൽ ഇഖാബ്. ഗാഫിരി ദംബ്, പാപം പൊറുക്കുന്നവനാണ് അള്ളാഹു. വഖാബിലി തൗബ്, തൗബ സ്വീകരിക്കുന്നവനാണ് അള്ളാഹു. പക്ഷേ ഒരാൾ പൊറുക്കലിനെ തേടുന്നില്ലെങ്കിൽ, തൗബ ചെയ്യുന്നില്ലെങ്കിൽ, ഷദീദിൽ ഇഖാബ്, അതികഠിനമായി ശിക്ഷിക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഏത് പാപങ്ങൾ സംഭവിച്ചാലും നിരാശരാകാതെ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം. ഖുർആൻ പ്രത്യേകം വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ആത്മാക്കളോട് അതിരി കവിഞ്ഞ് തെറ്റ് ചെയ്ത എൻ്റെ അടിമകളെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം, തീർച്ചയായും അവൻ ഏറെ പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിലെ 53-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതാണ് ഈ ആയത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്, ഇല്ലാമൻ താബ വ ആമന വഅമില അമലൻ സ്വാലിഹ ഫഉലൈക യുബദ്ദിലു അല്ലാഹു സയ്യിആത്തിഹിം ഹസനാത് വകാന അല്ലാഹു ഗഫൂറു റഹീമ. ഇല്ലാമൻ താബ, പശ്ചാത്തപിച്ചവനൊഴികെ, വആമന വിശ്വസിക്കുകയും, വഅമില അമലൻ സ്വാലിഹ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ ശിക്ഷിക്കപ്പെടുന്നവരാണ്. ഇങ്ങനെ തൗബ ചെയ്യുന്ന ആളുകളാകട്ടെ, ഫഉലൈക യുബദ്ദിലു അല്ലാഹു സയ്യിആത്തിഹിം ഹസനാത്, അത്തരക്കാർക്ക് അല്ലാഹു തങ്ങളുടെ തിന്മകൾക്ക് പകരം നന്മകൾ മാറ്റിക്കൊടുക്കുന്നതാണ്. വക്കാൻ അല്ലാഹു ഗഫൂറ റഹീമ, അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാണ്. തൊട്ടടുത്ത ആയത്തിൽ തൗബയുടെ പ്രാധാന്യമായി അല്ലാഹു ഒരു കാര്യം കൂടി പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു പറയുകയാണ്, വമൻ താബ വഅമില സ്വാലിഹ ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ. വമൻ താബ, ആരെങ്കിലും പശ്ചാത്തപിച്ചാൽ, വല്ലവനും തൗബ ചെയ്താൽ, വഅമില സ്വാലിഹ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ, ഫഇന്നഹു യതൂബു ഇലല്ലാഹി മതാബ, അല്ലാഹുവിങ്കലേക്ക് ശരിയായ നിലയിൽ മടങ്ങുകയാണ് അവൻ ചെയ്യുന്നത്. ആത്മാർത്ഥമായി തൗബ ചെയ്യുന്നു, അതോടൊപ്പം അവൻ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും അവൻ ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങിയവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളിപ്പോൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഫുർഖാനിലെ അവസാന ഭാഗത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് തൗബ ചെയ്യുമ്പോൾ നിഷ്കളങ്കമായ ആത്മാർത്ഥമായ തൗബ ചെയ്യണം എന്ന് ഖുർആൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 66-ാം അധ്യായം സൂറത്തു തഹരീമിലെ 8-ാമത്തെ വചനത്തിൽ അല്ലാഹു വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബത്തൻ നസുഹ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യണം. തൗബത്തൻ നസുഹ, നിഷ്കളങ്കമായ തൗബ, ആത്മാർത്ഥമായ തൗബ ആയിരിക്കണം നിങ്ങളുടെ തൗബ എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ് ഈ നിഷ്കളങ്കമായ തൗബ എന്ന് പറഞ്ഞാൽ? ആത്മാർത്ഥമായ തൗബ നസുഹ എങ്ങനെയാണ് ആവുക? പണ്ഡിതന്മാർ ഈ കാര്യം പ്രത്യേകം വിശദീകരിച്ചിട്ടുണ്ട്. അതിന് പ്രധാനമായി അവർ പറഞ്ഞ നിബന്ധനകൾ, അലിഖ്ലാഉ അനി ദംബ്, ചെയ്തു പോയ തെറ്റിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാകണം. അന്നദമു അലാ മാഫാത്ത്, തെറ്റുപറ്റിപ്പോയതിൽ അങ്ങേയറ്റം ഖേദവും വ്യസനവും വിഷമവുമുണ്ടാകണം. അൽ അസ്മു അലാ അദ്മിൽ ഔദതി ഇലൈഹി, ഇനി ഒരിക്കലും ആ തെറ്റിലേക്കും അടങ്ങില്ലെന്ന് ദൃഢപ്രതിജ്ഞയെടുക്കണം. അതോടൊപ്പം അത് മറ്റുള്ളവരെ വല്ലതും അപഹരിച്ചതോ മറ്റുള്ളവരെ ചീത്ത പറഞ്ഞതോ അങ്ങനെ മനുഷ്യരുമായി ബന്ധപ്പെട്ട വല്ലതുമാണെങ്കിൽ അവരുടെ ഹക്ക് തിരിച്ചു കൊടുക്കുകയും വേണം. ഈ നാല് നിബന്ധനകളോടുകൂടി ചെയ്യുന്ന തൗബക്കാണ് തൂബു ഇലല്ലാഹി തൗബത്തൻ നസുഹ, നിങ്ങൾ നിഷ്കളങ്കമായ തൗബ ചെയ്യണേ എന്നു പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ ചെയ്തു പോയ ആ തെറ്റിൽ അങ്ങേയറ്റത്തൊരു ഖേദം, വിഷമം, പാടില്ലായിരുന്നു എന്ന ഒരു തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാകണം. അങ്ങനെ തോന്നുന്നുവെങ്കിൽ അത് തന്നെ തൗബയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അന്നദമു തൗബത്തുൻ, ഖേദം അത് തന്നെ തൗബയാണ്. ചെയ്തു പോയൊരു തെറ്റിൽ മനസ്സിനുണ്ടാകുന്ന മനോവിഷമം, പാടില്ലായിരുന്നു എന്നൊരു തിരിച്ചറിവ്, ഇനി ഞാനതിലേക്ക് പോകില്ല, തെറ്റുപറ്റിപ്പോയതാണ് എന്ന സങ്കടം, അത് തന്നെ ഒരു തൗബയാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് വിശ്വാസികളെ, ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് നാം തൗബ ചെയ്യണം. എങ്കിൽ നമ്മുടെ തൗബ സ്വീകരിക്കാൻ അള്ളാഹു കാത്തിരിക്കുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹു അസ്സ വജല്ല യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉന്ന നഹാർ, രാത്രിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കൈ വിരിച്ച് കൈ നീട്ടി കാത്തിരിക്കുകയാണ് പകലിൽ തെറ്റ് ചെയ്തവൻ തൗബ ചെയ്യുന്നതിനു വേണ്ടി. വയബ്സുതു യദഹു ബിന്നഹാർ ലിയതൂബ മുസീഉൽ ലൈൽ, രാത്രിയിൽ തെറ്റ് ചെയ്തവൻ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യാൻ പകലിലും അല്ലാഹു കൈ നീട്ടി കാത്തിരിക്കുന്നു. ഹത്താ തത്ലു അശ്ശംസു മിൻ മഗ്രിബിഹ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതുവരെ അഥവാ അന്ത്യനാളുവരെ ഇത് തുടരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി നാം തൗബ ചെയ്യണമെന്നാണ് ഈ ആയത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രവാചകൻ പറഞ്ഞില്ലേ, യാ അയ്യുഹൻ നാസ്, ഓ ജനങ്ങളെ, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണേ, ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി മിഅത്ത മറ, ഞാൻ തന്നെയും അല്ലാഹുവിലേക്ക് ഒരു ദിവസം 100 തവണ തൗബ ചെയ്യുന്നുണ്ട് എന്നാണ്. തൗബ ചെയ്യുക, അത് വിശ്വാസികളുടെ സൽഗുണമാണ്. അല്ലാഹു ഏത് തെറ്റുകൾ പറ്റിയാലും അതിൽ നിന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്യുന്ന നല്ല അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈറാ. ഹൃദയവസന്തം പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഫുർഖാനിൽ നിന്നും ക്ലാസ് എടുത്തത് ബഹുമാന്യനായ ടി കെ തൊൽഹ സലാഹി.
3: വിജ്ഞാനം ഒരു വിസ്മയമാണ്, മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീതിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ, താങ്കളുടെയും ജീവിതത്തിന്റെ താളമാണ്.

0: الخلاق.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു വിശുദ്ധ ഖുർആനിലൂടെ. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി? പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫ്ലാക്കി, ഇപ്പോഴും 10,000-ക്കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം

0: അല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവന്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിന്റെ മഹത്വം അറിയപ്പെട്ടതിന്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവന്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തു അല്ല അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: فَيَأْخُذَكُمْ عَذَابٌ قَرِيبٌ.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: മലയാളത്തിലെ പ്രശസ്തവും സർവ അംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം, തഫ്സീർ അമാനി, സൂറ നഹൽ 89-ാമത്തെ വചനം.
3: വചനം 89. വയൗമ, ദിവസം. നബഅഥു, നാം എഴുന്നേൽപ്പിക്കുന്നു, അയക്കുന്നു, നിയോഗിക്കുന്നു. ഫീ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിലും. ഷഹീദൻ, ഒരു സാക്ഷിയെ. അലൈഹിം, അവരുടെ മേൽ. മിൻ അൻഫുസിഹിം, അവരുടെ സ്വന്തങ്ങളിൽ നിന്ന്, അവരിൽ നിന്നു തന്നെ. വജിഇന, നാം വരുകയും ചെയ്യും. ബിക, നിന്നെക്കൊണ്ട്. ഷഹീദൻ, സാക്ഷിയായി. അലഹ ഉലായി, ഇക്കൂട്ടരുടെ മേൽ. വനസ്സൽന, നാം ഇറക്കുകയും ചെയ്തു. അലൈക, നിനക്ക്. നിന്റെ മേൽ. അൽ കിതാബ, വേദഗ്രന്ഥം. തിബിയാനൻ, വിവരണമായിട്ട്. ലിക്കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും. വഹുദൻ, മാർഗദർശനമായും. വറഹ്മതൻ, കാരുണ്യമായും. വബുഷ്റ, സന്തോഷവാർത്തയായും. ലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക്.

0: എല്ലാ സമുദായത്തിൽ നിന്നും അവരിൽ നിന്നു തന്നെ അവരുടെ മേൽ സാക്ഷ്യം വഹിക്കുന്ന ഒരു സാക്ഷിയെ നാം എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. നബിയെ, ഇക്കൂട്ടരുടെ മേൽ സാക്ഷിയായി നിന്നെ നാം കൊണ്ടുവരുന്നതുമാണ്. എല്ലാ കാര്യത്തിനും വിവരണമായിക്കൊണ്ട് നിന്റെ മേൽ നാം വേദഗ്രന്ഥം അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മാർഗദർശനവും കാരുണ്യവും മുസ്ലിങ്ങൾക്ക് സന്തോഷവാർത്തയുമായി കൊണ്ടും അവതരിപ്പിച്ചിരിക്കുന്നു.
1: ഓരോ സമുദായത്തിലെയും നബിമാർ തങ്ങളുടെ പ്രബോധനത്തെ സംബന്ധിച്ച് തങ്ങളുടെ സമുദായം എന്തു നിലപാട് സ്വീകരിച്ചുവെന്ന് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കുന്നതാണ്. കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി ഈ സമുദായത്തിനും സാക്ഷിയായി വരും. ആ സാക്ഷ്യം തങ്ങൾക്കു എതിരാകാതിരിക്കുവാൻ എല്ലാവരും സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് അല്ലാഹു ഉണർത്തുന്നു. ഈ വിഷയം സൂറത്ത് നിസാ 41 അല്ലാഹു ഉണർത്തിയിട്ടുണ്ട്. അതിലെ വാചകം ഇതാണ്:

0: എല്ലാ സമുദായത്തിൽ നിന്നും നാം ഓരോ സാക്ഷിയെ കൊണ്ടുവരുകയും ഇക്കൂട്ടരുടെ മേൽ സാക്ഷിയായി നിന്നെ നാം കൊണ്ടുവരുകയും ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ഇവരുടെ സ്ഥിതി? ആ വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ വിവരിച്ച സംഗതികൾ ഇവിടെയും ഓർക്കുന്നത് നന്നായിരിക്കും. അന്നത്തെ ദിവസം രക്ഷ കിട്ടുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സാക്ഷ്യം അനുകൂലമായിരിക്കുവാനുമുള്ള ഏക മാർഗം അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിക്കലാണല്ലോ. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ ഖുർആൻ അവതരിപ്പിച്ച കാര്യവും ഉണർത്തിയിരിക്കുന്നത്. ഖുർആന്റെ സവിശേഷതകളായി ഇവിടെ എടുത്തു കാട്ടിയത് നാലു കാര്യങ്ങളാകുന്നു. ഒന്ന്, തിബിയാനൻ ലികുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും വിവരണമാണത്. അതായത് നന്മകൾ സമ്പാദിക്കുവാനും തിന്മകളിൽ നിന്ന് ഒഴിവായിരിക്കുവാനും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അതിൽ സവിസ്തരം വിവരിക്കപ്പെട്ടിട്ടുണ്ടെന്ന് സാരം. വേറൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, മാ ഫർറത്ന ഫിൽ കിതാബി മിൻ ഷൈ, സൂറ അൽ അൻആം. ഈ ഗ്രന്ഥത്തിൽ നാം യാതൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല. അധ്യായം 6 വചനം 38. രണ്ട്, വഹുദൻ, മാർഗദർശനവുമാണത്. അതായത് ദുർമാർഗത്തിൽ പതിക്കാതെ സന്മാർഗത്തിൽ ചരിക്കുവാൻ വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങളുടെ സമാഹാരമാണത്. മൂന്ന്, വറഹ്മത്തൻ, കാരുണ്യവുമാണത്. അതെ, മനുഷ്യർ ദുർമാർഗത്തിലകപ്പെട്ടു ശിക്ഷാർഹരായി തീരാതിരിക്കുവാനും അവർക്കു മോക്ഷവും വിജയവും കൈവരുവാനും വേണ്ടി അവരുടെ നേരെയുള്ള കാരുണ്യം നിമിത്തം അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള ഒരു മഹാനുഗ്രഹമാണത്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ നിന്നെ നാം അയച്ചിട്ടില്ല. അധ്യായം 21 വചനം 107. പക്ഷേ അതിൽ വിശ്വസിക്കുകയും അതിൻ്റെ മാർഗദർശനം സ്വീകരിക്കുകയും ചെയ്യുന്നവർക്കു മാത്രമേ അനുഗ്രഹം ആസ്വദിക്കുവാൻ ഭാഗ്യമുണ്ടായിരിക്കുകയുള്ളൂ. അവരത്രേ മുസ്ലിങ്ങൾ. 4, വബുഷ്റാലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് സന്തോഷ വാർത്തയുമാണ്. അപ്പോൾ യഥാർത്ഥ മുസ്ലിങ്ങളല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് സന്തോഷ വാർത്തയായിരിക്കുകയില്ല, താക്കീതു മാത്രമായിരിക്കും എന്നുള്ളത് സ്വാഭാവികമാകുന്നു. ഖുർആൻ എല്ലാ കാര്യത്തിൻ്റെയും വിവരണമാണ്. തിബിയാനൻ ലിക്കുല്ലി ഷൈൻ എന്നു പറഞ്ഞതുകൊണ്ട് മനുഷ്യ സമുദായത്തിൽ കാലാകാലം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ സകല കാര്യങ്ങളുടെയും വിധി സവിസ്തരം ഖുർആനിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടെന്നോ ഖുർആനിൽ വ്യക്തമായി പ്രസ്താവിക്കപ്പെടാത്ത എല്ലാ കാര്യവും മനുഷ്യനു അവന്റെ ഇഷ്ടാനുസരണം കൈകാര്യം ചെയ്യാമെന്നോ ധരിച്ചുകൂടാ. ഖുർആൻ എല്ലാ കാര്യത്തിൻ്റെയും വിവരണമാണെന്നു ഇവിടെയും എല്ലാ കാര്യവും നാം ശരിക്കു വിശദീകരിച്ചിരിക്കുന്നുവെന്ന് സൂറത്ത് ഇസ്രാഹ് 12 അള്ളാഹു പറഞ്ഞതിൻ്റെ അർത്ഥം ആവശ്യമായ എല്ലാ കാര്യവും സവിശദം അതിൽ വിവരിച്ചിട്ടുണ്ട് എന്നത്രേ. ഇതുമൂലം അതിൽ വ്യക്തമാക്കപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങളുടെ വിവരണം ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിപ്രകാരമാകുന്നു. ഒന്ന്, വളരെയധികം വിഷയങ്ങൾ വ്യക്തമായ ഭാഷയിൽ തന്നെ സവിശദം ഖുർആൻ വിവരിച്ചിരിക്കുന്നു. തൗഹീദ്, ഷിർക്ക്, പരലോക ജീവിതം എന്നിങ്ങനെ മൗലിക പ്രധാനങ്ങളായ വിഷയങ്ങൾ തുടങ്ങി വുളു, തയമ്മും, അനന്തരാവകാശ നിയമങ്ങൾ എന്നിങ്ങനെ കർമാനുഷ്ഠാനപരമായ ഏതാനും കാര്യങ്ങൾ വരെ പലതും അതിൽ ഉൾപ്പെടുന്നു. രണ്ട്, ഖുർആൻ വിഭാവനം ചെയ്യുന്ന തത്വങ്ങളെയും അതിലെ ഉപദേശ നിർദ്ദേശങ്ങളെയും അടിസ്ഥാനമാക്കി വളരെയധികം കാര്യങ്ങൾ വാക്കുമുഖേനയും പ്രവൃത്തി മുഖേനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും വിവരിച്ചു തന്നിരിക്കുന്നു. ഇതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അഥവാ ചര്യ എന്ന് പറയപ്പെടുന്നത്. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ നല്ലതായ മാതൃകയുണ്ട്. അധ്യായം 33 വചനം 21 എന്നും മറ്റുമുള്ള ഖുർആൻ വചനങ്ങൾ ഇതാണ് ചൂണ്ടിക്കാട്ടുന്നത്. എനിക്ക് ഖുർആനും അതോടൊപ്പം അത്രയും നൽകപ്പെട്ടിരിക്കുന്നു, ദാവൂദ് എന്ന് തിരുമേനി അരുളി ചെയ്തതും അതാണ് കുറിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ പിൻപറ്റൽ തന്നെയാണ്. താനും അള്ളാഹു പറയുന്നു, മയ്യുത്തിഉ റസൂല ഫഖദ് അതാ അല്ലാഹ്, ആർ റസൂലിനെ അനുസരിച്ചുവോ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു കഴിഞ്ഞു. അധ്യായം 4 വചനം 80. ചെറുതും വലുതുമായി ലോകാവസാനം വരെയുണ്ടാകുന്ന സകല കാര്യങ്ങളും ഖുർആനിൽ വിവരിക്കപ്പെട്ടിട്ടില്ലെന്നും അത് പ്രായോഗികമല്ലെന്നും വ്യക്തമാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റുവാനും റസൂലിന്റെ കൽപ്പനകൾ അനുസരിക്കുവാനും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നതും. 3, ഇനി ഖുർആനിലും സുന്നത്തിലും വ്യക്തമായി വിധി പ്രസ്താവിക്കപ്പെട്ടിട്ടില്ലാത്ത വല്ല വിഷയവും നേരിടുമ്പോൾ ആ രണ്ടിലും വ്യക്തമാക്കപ്പെട്ട തത്വങ്ങൾ, നിർദ്ദേശങ്ങൾ, സൂചനകൾ ആദിയായവയെ അടിസ്ഥാനമാക്കി അർഹതയും പ്രാപ്തിയുമുള്ള ആളുകൾ അവയിൽ നിന്നും കണ്ടുപിടിച്ചു അവയ്ക്ക് പരിഹാരം കാണാവുന്നതാകുന്നു. ഇതാണ് ഇജ്തിഹാദ്, അൽ ഇജ്തിഹാദ് എന്ന സാങ്കേതിക നാമത്തിൽ അറിയപ്പെടുന്നത്. ഇതു സംബന്ധിച്ച് കൂടുതൽ വിസ്തരിക്കുവാൻ ഇവിടെ സൗകര്യമില്ല. അതിനു അതിൻ്റെതായ പ്രത്യേക ഗ്രന്ഥങ്ങളെ ആശ്രയിക്കേണ്ടതാണ്. ഖുർആൻ എല്ലാ കാര്യത്തിൻ്റെയും വിവരണവും വിശദീകരണവുമാണ് എന്ന് പറഞ്ഞതിൻ്റെ ബാഹ്യാർത്ഥം മാത്രം പൊക്കിപ്പിടിച്ചുകൊണ്ട് ഖുർആൻ മാത്രമേ മുസ്ലിങ്ങൾ പ്രമാണമായി അംഗീകരിക്കേണ്ടതുള്ളൂവെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മറ്റും ഇസ്ലാമിന്റെ പ്രമാണമല്ലെന്നുമൊക്കെ ചില പിഴച്ച കക്ഷികൾ വാദിച്ചു വരാറുണ്ട്. അവരുടെ വാദപ്രകാരം ഇസ്ലാമിക നിയമങ്ങൾക്ക് രൂപം നൽകുന്ന പക്ഷം നമസ്കാരം, സക്കാത്ത് തുടങ്ങിയ അനുഷ്ഠാനങ്ങൾക്ക് പോലും ഒരു നിശ്ചിത രൂപമോ നിയമവ്യവസ്ഥയോ ഉണ്ടായിരിക്കുവാൻ നിവൃത്തിയില്ലാത്തവരും. അടിക്കുറിപ്പ്: മർഹൂം ഡോക്ടർ മുസ്തഫ സബായിയുടെ അസ്സുന്ന വ മക്കാനത്തുഹ ഫിത്ത ശരീഇൽ ഇസ്ലാമി എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം വേണ്ടതുപോലെ വിവരിച്ചു കാണാം. നബിചര്യയും ഇസ്ലാം ശരീഅത്തിൽ അതിൻ്റെ സ്ഥാനവും എന്ന പേരിൽ ഈയുള്ളവൻ അതിനെ മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്തിട്ടുമുണ്ട്. അൽഹംദുലില്ല. നമസ്കാരം എന്നു പേർ പറയപ്പെടാവുന്ന വല്ല കർമ്മരൂപവും എപ്പോഴെങ്കിലും ആചരിച്ചാൽ നമസ്കാരത്തിൻ്റെ കടമ തീർന്നുവെന്നും സകാത്ത് എന്ന് പറയപ്പെടാവുന്ന വിധം വല്ലതും ചിലവഴിച്ചാൽ ആ കടമയും തീർന്നുവെന്നുമായിരിക്കും ഫലത്തിൽ ആ വാദത്തിൻ്റെ അർത്ഥം. ചുരുക്കത്തിൽ, മതപരമായ തനി അരാജകത്വത്തിലേക്കുള്ള ക്ഷണമാണ് അതെന്നു അല്പം ബുദ്ധിയും ശകലം സത്യവിശ്വാസവുമുള്ള ആർക്കും മനസ്സിലാക്കുവാൻ പ്രയാസമില്ല. മാത്രമല്ല, ആ വാദികൾ പോലും പ്രമാണമായി അംഗീകരിക്കുന്ന വളരെയേറെ ഖുർആൻ വചനങ്ങൾക്ക് യാതൊരു നിലയും വിലയുമില്ലാതാക്കുന്ന ഒരു വാദമാണത്. മഅദല്ലാ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ബഹുമാന്യ പണ്ഡിതൻ മുഹമ്മദ് അമാനി മൗലവി തയ്യാറാക്കിയ വിശുദ്ധ ഖുർആൻ തഫ്സീറിൽ നിന്നും സൂറത്തുന്നഹൽ 89-ാമത്തെ വചനമാണ് വിശദീകരിച്ചു നൽകിയത്.

ഹിഫ്ദുൽ ഖുർആൻ. ഖുർആൻ ഹൃദിസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും. ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.

0: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് റേഡിയോ പുലരിവട്ടം ജീവിതത്തെയും ദൈനംദിന ജീവിതത്തിൻ്റെ ജീവിതഭാവങ്ങളെയും സ്പർശിക്കുന്ന ഉത്തമ സുഭാഷിതം. പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പുലരിവട്ടം. പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾ അതീവ ജാഗ്രതയുള്ളവരാണ്. നിതാന്ത ശ്രദ്ധ പുലർത്തേണ്ട ആരോഗ്യകാര്യങ്ങളെ ചുരുങ്ങിയ സമയം കൊണ്ട് ഓർമ്മിപ്പിക്കുകയാണ് പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ. രോഗം വരാതെ സൂക്ഷിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും നിങ്ങൾക്കായി പീസ് റേഡിയോയുടെ കരുതൽ. ആരോഗ്യ ചിന്തകൾ, ഏതാനും മിനിറ്റുകൾ ഏറെ മൂല്യബോധത്തോടെ അമൂല്യമായ അറിവുകളുമായി. ആരോഗ്യ ചിന്തകൾ,
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ശ്രോതാക്കൾ കതോർക്കുക, ഖത്മുൽ ഖുർആൻ ദിവസവും വിശുദ്ധ ഖുർആനിൽ നിന്നും ഒരു ജുസ് കേൾക്കാനുള്ള അവസരം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിൽ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ജുസ് 20.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്മുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ജുസ് 20.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സൂറ യൂസഫ് 85 മുതൽ 100 കൂടിയ വചനങ്ങൾ പാരായണം അഷേഖ് നാസിർ അൽ ഖത്തമി.
1: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറ യൂസുഫിലെ 85 മുതൽ 100 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് നാസിർ അൽ ഖത്തമി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. ഇന്ന് സൂറ ഇഹ്സാനിലെ 1 മുതൽ 16 വരെയുള്ള വചനങ്ങൾ പാരായണം മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മഷാ അള്ളാ, നമ്മൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. രണ്ടാം അധ്യായം സൂറ ബഖറ 30 മുതൽ 39 വരെ വചനങ്ങളാണ് ഇപ്പോൾ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം ശ്രവിച്ചത്. പാരായണം ചെയ്തത് ഹാഫിൽ അബ്ദുറഹ്മാൻ അൽ ഗസ്സി.
1: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾ കടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തെൻസീൽ. സുപ്രസിദ്ധ ഖാരിഗുകളുടെ അതിമനോഹരമായ ഖുർആൻ പാരായണമാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കുന്നത്. ഇന്ന് സൂറത്തുൽ ആറാഫ് 47 മുതൽ 206 വരെയുള്ള വചനങ്ങൾ നാം കേൾക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് അബ്ദുള്ള അൽ മത്റൂദ്.

0: عبادته ويسبحونه وله يسجدون.
1: മാഷാല്ലാ, ജസാക്കും അല്ലാഹു ഖൈറ. പ്രിയ ശ്രോതാക്കൾ, കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. സൂറത്തുൽ ആറാഫിൽ നിന്നും 47 മുതൽ 206 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അശ്ശേഖ് അബ്ദുള്ള അൽ മത്റൂദ്.
2: നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സ്രഷ്ടാവിന്റെ വാക്കുകൾ മനഃപ്പാടമാക്കുക എന്നത് ഏറെ പുണ്യമുള്ള ഒരു കാര്യമാണല്ലേ.
3: തീർച്ചയായും വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ മനഃപ്പാഠമായി പഠിക്കാൻ സഹായിക്കുന്ന ഹിഫ്ളുൽ ഖുർആനിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്.
2: ഇൻഷാ അല്ലാ, വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബിൽ നിന്നും 25-ാമത്തെ വചനമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ബഹുമാനനായ ജഅഫർ സലഫി ക്ലാസ് എടുക്കുന്നത്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 25-ാമത്തെ വചനമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَرَدَّ اللَّهُ الَّذِينَ كَفَرُوا بِغَيْظِهِمْ لَمْ يَنَالُوا خَيْرًا وَكَفَى اللَّهُ الْمُؤْمِنِينَ الْقِتَالَ وَكَانَ اللَّهُ قَوِيًّا عَزِيزًا. وَرَدَّ اللَّهُ الَّذِينَ വറദ്ദല്ലാഹുല്ലദീന കഫറൂ ബിഗൈളിഹിം.
5: وَكَفَى اللَّهُ الْمُؤْمِنِينَ الْقِتَالَ
4: വകഫല്ലാഹുൽ മുഅ്മിനീന അൽഖിതാൻ വറദ്ദല്ലാഹുല്ലദീന കഫറൂ ബിഗൈളിഹിം ലം യനാലൂ ഖൈറാ وَكَفَى اللَّهُ الْمُؤْمِنِينَ الْقِتَالَ وَرَدَّ اللَّهُ الَّذِينَ كَفَرُوا بِغَيْظِهِمْ لَمْ يَنَالُوا خَيْرًا وَكَفَى اللَّهُ الْمُؤْمِنِينَ الْقِتَالَ وَرَدَّ اللَّهُ الَّذِينَ كَفَرُوا بِغَيْظِهِمْ لَمْ يَنَالُوا خَيْرًا وَكَفَى اللَّهُ الْمُؤْمِنِينَ الْقِتَالَ وَكَانَ اللَّهُ قَوِيًّا وَكَانَ اللَّهُ قَوِيًّا وَكَانَ اللَّهُ قَوِيًّا عَزِيزًا قَوِيًّا عَزِيزًا قَوِيًّا عَزِيزًا وَكَانَ اللَّهُ قَوِيًّا عَزِيزًا وَكَانَ اللَّهُ قَوِيًّا عَزِيزًا وَرَدَّ اللَّهُ الَّذِينَ كَفَرُوا بِغَيْظِهِمْ لَمْ يَنَالُوا خَيْرًا وَكَفَى اللَّهُ الْمُؤْمِنِينَ الْقِتَالَ وَكَانَ اللَّهُ قَوِيًّا عَزِيزًا وَرَدَّ اللَّهُ الَّذِينَ كَفَرُوا بِغَيْظِهِمْ لَمْ يَنَالُوا خَيْرًا

ورد الله الذين كفروا بغيظهم لم ينالوا خيرا.

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: ആമീൻ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. ഹൈഫുലുൽ ഖുർആനാണ് നാം കേട്ടത്.
2: അതെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബ് ആണല്ലോ ഇപ്പോൾ നമ്മൾ മനഃപ്പാഠമാക്കിക്കൊണ്ടിരിക്കുന്നത്.
1: അഹ്സാബിന്റെ 25 വചനങ്ങൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി നാം പൂർത്തിയാക്കി.
2: നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജഅഫർ സലഫിയാണ്.
3: പരിശുദ്ധ ഖുർആനിന്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ നമുക്ക് സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങൾ തിരുത്തുവാനുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പാരായണ നിയമങ്ങളാണ് ഹാഫിൽ അബ്ദുശക്കൂർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
2: പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ സൂറത്തുൽ മുൽക്കിലെ 18 വരെയുള്ള ആയത്തുകളാണ് കേട്ടത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.
3: അവലം യറൗ ഇല ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന

സൂറത്തുൽ മുൽക്കിലെ 19-ാമത്തെ ആയത്ത്. അവലം യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാതിൻ വയഖ്ബിദ്ന. ഇവിടെ യറൗ ഇലൽ ത്വൈരി ഫൗഖഹും സാഫാത്, സാഫാത് എന്ന മദ്ദ് മദ്ദ് കലിമി മുസഖൽ എന്ന് പറയും. മദ്ദ് ലാസിമാണത്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട്, ആറ് ഹർക്കത്തിന് തുല്യമായിട്ടാണ് അവിടെ നീട്ടേണ്ടത്. സോഫാത്ത് മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദ് വരിക എന്നുള്ളതാണ് മുസക്കൽ. അത് കെലിമത്താവുമ്പോൾ കെലിമി മുസക്കൽ എന്ന് പറയുന്നു. സോഫാത്ത്, അവിടെ സോഫാത്ത് എന്ന് നല്ല ഷദ്ദ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ നീട്ടണം. വയഖ്ബിദ്ന്, വഖഫ് ചെയ്യുമ്പോൾ വയഖ്ബിദ്ന് ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. വയഖ്ബിദ്ന് അല്ലെങ്കിൽ വയഖ്ബിദ്ന ഈ രൂപത്തിലല്ല നിർത്തേണ്ടത്. അപ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവലം യറൗ ഇല ത്വൈരി. ത്വൈരി എന്നുള്ളത് ത എന്ന അക്ഷരമാണ്. അവിടെ ത എന്ന അക്ഷരം കൊണ്ട് ത്വൈരി എന്ന് വായിക്കരുത്. അവലം യറൗ ഇല ത്വൈരി, ത്വൈരി അല്ല, യറൗ ഇല ത്വൈരി. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. അവിടെ റഹ്മാൻ എന്ന പദത്തിലെ ഹഇൻ്റെ ഉച്ചാരണവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ റഹ്മാൻ എന്നാവും. അവലം മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, ഇങ്ങനെയല്ല, റഹ്മാൻ. ഇന്നഹു ബികുല്ലി ഷൈഇം ബസീർ. ബികുല്ലി ഷൈഇം ബസീർ, അവിടെ ഷൈഇൻ എന്ന തൻവീന് ശേഷം ബ വന്നാൽ ഇഖ്ലാബ് എന്നതാണ്. തൻവീനിനെ മീമാക്കി മാറ്റുന്നു. ഷൈഇൻ ബസീർ. ബസീർ എന്നത് മദ് ഇഅറദുൽ സുക്കൂൻ, അതുപോലെ റായിനെ തർഖീഖാണ് ചെയ്യേണ്ടത്. ബസീർ, ബസീർ അല്ല ബസീർ. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും. ജുന്ദുല്ലക്കും, അവിടെ ഇഖ്ഫാവും ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം ദാല്, അപ്പോൾ നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ജുന്ദുൻ, അതുപോലെ ദാലിൽ തൻവീനാണ്, ശേഷം ലാം. ഇദ്ഗാം ബിലാ ഗുന്ന, തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ ആ നൂനിൻ്റെ ശബ്ദം കേൾക്കൂല, ജുന്ദുൻ എന്ന ശബ്ദമില്ല. ജുന്ദുൻ ലക്കും അല്ല ജുന്ദുല്ലക്കും. യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. യൻസുറുക്കും, സുക്കൂനുള്ള മീമിന് ശേഷം വീണ്ടും മീമ്, ഇദ്ഗാം മുത്തമാസിലേനി സുഗീർ. അപ്പോൾ യൻസുറുക്കും മിൻ ദൂനി റഹ്മാൻ. അതുപോലെ തന്നെ യൻസുറുക്കും എന്നതിൽ ഇഖ്ഫാവും ബിഗുന്നയുണ്ട്, സുക്കൂനുള്ള നൂനിന് ശേഷം സ്വാദ്. അവിടെയും ശ്രദ്ധിക്കണം, യൻസുറുക്കും സ്വാദാണ്. യൻസുറുക്കും മിൻ ദൂനി, മിൻ ദൂനി അവിടെ ഇഖ്ഫാവും ബിഗുന്ന. റഹ്മാൻ വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിന് തുല്യമായിട്ട് വഖഫ് ചെയ്യാം. ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. ഗുറൂർ എന്നത് ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉറൂർ എന്നാവരുത്. ഇല്ലാ ഫീ ഗുറൂർ, ഇല്ലാ ഫീ ഉറൂർ ഈ രൂപത്തിലൊന്നുമല്ല. ഇല്ലാ ഫീ ഗുറൂർ ഗൈന്, ഗൈ ഗു, തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം. അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖഹു. 21-ാമത്തെ ആയത്തിൽ അമ്മൻ ഹാദല്ലദി, അമ്മൻ ഹാദല്ലദി. ഇവിടെ അമ്മൻ ശേഷം ഹാ, ഹാഇൻ്റെ ശബ്ദം കൃത്യമായിരിക്കണം, തൊണ്ടയുടെ ഏറ്റവും അടിഭാഗം. ഹാദല്ലദി യർസുഖുക്കും, ഇവിടെ യർസുഖുക്കും എന്നായി പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, യർസുഖു ശേഷം കും. യർസുഖുക്കും, ഖാഫ് കാഫ്, മഖ്റജ് മാറരുത്. ഇൻ അംസക, ഇൻ അംസക എന്നുള്ളത് അധികവും ഇന്നംസക എന്നാവും. പാരായണത്തിൽ ഇന്നംസക റിസ്ക എന്നാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻ അംസക റിസ്ഖ, അതുപോലെ റിസ്ഖ എന്ന് വഖഫ് ചെയ്യുമ്പോൾ റിസ്ഖഹു നോ റിസ്ഖഹു നോ അല്ല റിസ്ഖ, റിസ്ഖ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത്. ബല്ലജ്ജു ഫി ഇതുവി വനുഫൂർ, ബല്ലജ്ജു ഫി ഇതുവി വനുഫൂർ. ഇവിടെ ബല്ലജ്ജു, ബൽ ലജ്ജു എന്നല്ല, ബൽ ലജ്ജു. ഒന്നാമത്തെ ലാമിന് രണ്ടാമത്തെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു, കൂട്ടി ലയിപ്പിച്ച് ഒതുന്നു. ബൽ ലജ്ജു ഫി ഇതുവി വനുഫൂർ. ഇതുവിൻ, തൻവീന് ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസാണ്. ഇതുവി വനുഫൂർ,
എന്നാണ് പറയേണ്ടത്. 22-ാമത്തെ ആയത്തിൽ أَفَمَنْ يَمْشِي مُكِبًّا عَلَى وَجْهِهِ أَهْدَى أَفَمَنْ يَمْشِي സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നാൽ ഇത് ഗം നാഖിസ്. أَفَمَنْ يَمْشِي 20-ൽ അവിടെ യാക്ക് ശബ്ദ ചെയ്യാതെ أَفَمَنْ يَمْشِي എന്ന് കട്ടികൂട്ടി പറയേണ്ടതില്ല. مُكِبًّا عَلَى وَجْهِهِ مُكِبًّا عَلَى തൻവീനു ശേഷം അയൻ മുഖിബന്നല എന്ന് പറയണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഖിബന്നല എന്നല്ല മുഖിബൻ അല. അല വജിഹി അഹ്ദ ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസ്സില് പോലെ നീട്ടണം, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് സുലത്തു തൊവീല. അപ്പോൾ വജിഹി അഹ്ദ അഹ്ദ അമ്മൻ, അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ മദ് മുൻഫസ്സിലാണ്. അമ്മൈ യംഷി സവിയൻ അല സിറാത്തിം മുസ്തഖീം, ഇവിടെ അമ്മൈ യംഷി ഈ നിയമൊക്കെ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. ഇദ്ഗാം നാഖിസ് ആണ്. സവിയൻ അല ഇദ്ഹാർ സവിയൻ അല എന്നാവരുത്, സവിയൻ അല അയൻ എടുത്ത് ഓതണം. സവിയൻ അല അല സിറാത്തിം മുസ്തഖീം അല സിറാത്തിൻ ശേഷം തൻവീനു ശേഷം മീം വന്നാൽ ഇദ്ഗാം കാമിൽ, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. അല സിറാത്തിം മുസ്തഖീം, മുസ്തഖീം എന്നതിലെ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. അവല

0: സൂറത്തുൽ മുൽക്കിലെ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് കേട്ടു മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: അത്തഹ്സീൻ സമാപിക്കുന്നു. സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ നമുക്കായി വിവരിച്ചത്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ അധ്യായം സൂറത്തു നിസാ 135 മുതൽ 147 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. ഷെയ്ഖ് അനസ് അലിമാദിന്റെ ശബ്ദത്തിൽ.

പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇസ്റ എഴുപത്തിയെട്ട് മുതൽ 82 വരെയുള്ള ആയത്തുകളുടെ മനോഹരമായ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അഹമ്മദ് നുഫൈസ്.

വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധസഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ

0: സാധിക്കുമാറുള്ള സമയ ക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: റേഡിയോ മനപ്പാഠം, ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന്. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 395 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 395-ാമത്തെ പേജ് കൂടി ഇന്ന് പാരായണം ചെയ്തു. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം, സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കിട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഹറമൈൻ ലൈവ്. ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങൾ. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
2: അൽഹംദുലില്ലാ.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമിൽ മക്കയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ റഅദിലെ 26 മുതൽ 43 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അബ്ദുള്ള അവാദ് അൽ ജുഹാനി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാരക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ അംബിയായിലെ 97 മുതൽ 107 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അബ്ദുള്ള ബുഅയ്ജ.
1: വിശ്വാസ കാര്യങ്ങളിലെ അള്ളാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30, തിങ്കൾ രാവിലെ 9:35, ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാപ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
4: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ ഖബ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്ന് വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും

0: മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ അൻആമിലെ 96 മുതൽ 99 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
3: ഫാലിഖുൽ ഇസ്ബാഹി വജഅലല്ലൈല സകനൻ വശ്ശംസ വൽ

0: ബാറക് അല്ലാഹു ഫീക്കും, ജസാക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറാൻ ആമിലെ 96 മുതൽ 99 കൂടിയ വചനങ്ങളാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് ഖലീഫ അത്തുനേജി.
1: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കും, അതിൻ്റെ മുഖവിരയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
2: Peace Radio, tuned to reality.
3: Peace Quran Radio, Madhuram Quran. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 78-ാമത്തെ അധ്യായം സൂറത്തു നബ ഒന്ന് മുതൽ 41 കൂടി വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നു ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈദാൻ.

0: വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
1: വചനം 81. വല്ലാഹു ജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മാ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: يقيكم بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തു കാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, പൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയെ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു

0: വലിയുസലമ്മക്കില്ല എന്നുദ്ദേശം. വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു. നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ. തുമ്മ, പിന്നെ. എന്നിട്ടും. യുൻകിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു. വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ. അൽ കാഫിറൂൻ, അവിശ്വാസികളത്രെ. നന്ദികെട്ടവരാണ്.
1: يعرفون نعمة الله ثم ينكرونها وأكثرهم الكافرون.
2: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്. അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
0: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും. വചനം 84. വയൗമ, ദിവസം. നബഅസു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന. മിങ്കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും. ഷഹീദൻ, ഒരു സാക്ഷിയെ. തുമ്മലായുദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല. ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്. വലാഹും, അവരല്ലതാനും. യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽഅദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തു നാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചുമടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല, എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: نور على مر الزمان تألقا وأضاء للدنيا طريقا.
6: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്? ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു? അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചു കൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിൻ്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തൻ്റെ സഹചാരികൾക്ക്, തൻ്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: ഈസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി പ്രവേശിക്കുന്നത് ഹൃദയവസന്തത്തിന്റെ ക്ലാസ്സിലേക്കാണ്. സൂറത്തുൽ ഹൂദിലെ 43-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിക്കുന്നത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നു ജംഷീർ സലാഹി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്ന ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാല ഇർകബു ഫീഹാ ബിസ്മില്ലാഹി മജ്റാഹാ വമുർസാഹാ ഇന്ന റബ്ബി ان ربي لغفور رحيم. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ സൂറത്തുൽ ഹൂദിലെ 41-42 വചനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇൻഷാല്ലാ. മഹാനായ നൂഹ നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധനത്തിന് അദ്ദേഹത്തിൻ്റെ ജനതയുടെ ധിക്കാരപരമായ മറുപടിയും സമീപനങ്ങളും, അത് നീണ്ടു പോയി. അള്ളാഹുവിനെ അവർ വെല്ലുവിളിച്ചു. അവരുടെ ശിർക്കൻ വിശ്വാസത്തിൽ അവർ അടിയുറച്ചു നിൽക്കുകയും ചെയ്ത സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന, നൂഹ് നബിയോട് കപ്പൽ നിർമ്മിക്കാൻ ആവശ്യപ്പെടുകയും, അങ്ങനെ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നൂഹ് നബി അലൈഹിസ്സലാം കപ്പൽ നിർമ്മിച്ചു. കപ്പലിൽ വിശ്വാസികളെയും ജീവികളിൽ നിന്ന് രണ്ടുവിധ ഇണകളെയുമൊക്കെ അതിൽ പ്രവേശിപ്പിക്കുകയും ശേഷം അള്ളാഹു മഴ വർഷിപ്പിക്കുകയും ചെയ്ത സംഭവമാണ് ഇവിടെ നമ്മൾ പ്രതിപാദിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അങ്ങനെ കപ്പലുണ്ടാക്കി നൂഹ് നബി അലൈഹിസ്സലാം വിശ്വാസികളോട് ആ കപ്പലിൽ കയറാൻ വേണ്ടി ആവശ്യപ്പെടുന്നതാണ് സൂറത്തു ഹൂദിലെ 41-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. വഖാല ഇർകബു ഫീഹാ ഖാല, അദ്ദേഹം നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇർകബു നിങ്ങൾ കയറിക്കൊള്ളുക. റക്കിബ ഇർക്കബു എന്നാണ് കയറുക, വാഹനത്ത് കയറുന്നതിനാണ് അറബിയിൽ റക്കിബ എന്ന് പറയാം. ഫീഹാ ആ കപ്പലിൽ, ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമത്തിലാകുന്നു, മജ്റേഹ അതിൻ്റെ സഞ്ചാരം, ഇപ്പം മുർസാഹ അതിൻ്റെ നൃത്തവും ഒക്കെ അള്ളാഹുവിൻ്റെ നാമത്തിലാകുന്നു. ഇന്ന റബ്ബി തീർച്ചയായും, ഇന്ന തീർച്ചയായും റബ്ബി എൻ്റെ രക്ഷിതാവ്, ല ഗഫൂറുൻ അങ്ങേയറ്റം പൊറുക്കുന്നവൻ തന്നെയാണ്, റഹീം കാരുണ്യവാനുമാകുന്നു. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാണ്. അപ്പോൾ ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ നാമത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, ഏതൊരു നല്ല കാര്യവും തുടങ്ങേണ്ടത്. കഴിഞ്ഞ ക്ലാസ്സിൽ അത് നമ്മൾ വിശദീകരിച്ചു. അള്ളാഹുവിൻ്റെ നാമത്തിലാണ് നല്ല കാര്യങ്ങളൊക്കെ തുടക്കം കുറിക്കേണ്ടത്. ഇവിടെ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 28-ാമത്തെ വചനത്തിലൂടെയും ഈ വിഷയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ജനത ആ കപ്പലുണ്ടാക്കി, ആ കപ്പലിൽ അള്ളാഹു അവരോട് കയറാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്യുന്ന ആ സമയത്തുള്ള പിന്നെ കാര്യങ്ങൾ സൂറത്തുൽ മുഅ്മിനൂനിലൂടെയും അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്, ഫഇദസ്തവൈത അൻത വമം മഅക അലൽ ഫുൽകി ഫഖുലിൽ ഹംദുലില്ലാഹില്ലദി നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. നൂഹേ, അങ്ങനെ നീയും നിന്റെ കൂടെയുള്ളവരും കപ്പലിൽ കയറിക്കഴിഞ്ഞാൽ നീ പറയണം, ഫഇദസ്തവൈത നീ കയറിക്കഴിഞ്ഞാൽ, കയറി സ്വസ്ഥമായി കഴിഞ്ഞാൽ കപ്പലിൽ, എവിടെ അൻത നീയും, വമം മഅക നിന്റെ കൂടെയുള്ളവരും, അലൽ ഫുൽക്കി ആ കപ്പലിൽ, ഫ അപ്പോൾ, ഖുൽ നീ പറയണം, അൽഹംദുലില്ലാ സർവസ്തുതികളും അള്ളാഹുവിന് മാത്രമാകുന്നു, അള്ളാഹുവിനാണ് സർവസ്തുതിയും. എങ്ങനത്തെ അല്ലതി എങ്ങനെയുള്ളവനാണ്, യാതൊരുവനായ അള്ളാഹുവാണ്. നജ്ജാന നജ്ജ അവൻ രക്ഷപ്പെടുത്തി, നജ്ജാന അവൻ ഞങ്ങളെ രക്ഷപ്പെടുത്തി മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ ഒരു ജനതയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി എന്ന് പറയാൻ അള്ളാഹു സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 28-ാമത്തെ വചനത്തിൽ അവിടെ അള്ളാഹുവിനെ സ്തുതിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അതേപോലെ 29 സൂറത്തുൽ മുഅ്മിനൂനിൻ്റെ 29-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് വഖുൽ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറക്കൻ വ അൻത ഖൈറുൽ മുൻസിലീൻ, അതായത് എൻ്റെ രക്ഷിതാവേ വഖുൽ നീ പറയുകയും ചെയ്യുക, നബിയെ നൂഹ് നബി അലൈഹി സ്വലാമിനോടാണ് അള്ളാഹുവിൻ്റെ കൽപ്പന, റബ്ബി എൻ്റെ രക്ഷിതാവേ അൻസിൽ നീ എന്നെ നീ ഇറക്കിത്തരണേ, എവിടെ മുൻസലൻ ഒരു താവളത്തിൽ ഇറങ്ങുന്ന സ്ഥലത്ത്, എങ്ങനത്തെ മുബാറക്കൻ അനുഗ്രഹീതമായ ഒരു സ്ഥലത്ത് ഒരു മുൻസലിൽ, വ അൻത അള്ളാഹുവേ നീ ഖൈറുൽ മുൻസിലീൻ ഇറക്കിത്തരുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാണ് എന്നുകൂടി പറയാൻ അള്ളാഹു ആരോട് ആവശ്യപ്പെടുന്നുണ്ട്? നൂഹ് നബി അലൈഹി സ്വലാമിനോട് ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു 30-ാമത്തെ വചനത്തിൽ സൂറത്തുൽ മുഅ്മിനൂനിൽ പിന്നെ അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന ഫി ദാലിക ലആയാത്തിൻ വ ഇൻ കുന്നാ ലമുബ്തലീൻ, തീർച്ചയായും ആ പ്രളയത്തിൽ പല ദൃഷ്ടാന്തങ്ങളുണ്ട്. ഇന്ന ഫി ദാലിക, തീർച്ചയായും നൂഹ് നബിയുടെ കാലത്തു നടന്ന ആ പ്രളയം, ആ ശിക്ഷകൾ, ആ പരീക്ഷണം, ലആയാത്തിൻ അതിലൊരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. വ ഇൻ കുന്നാ ലമുബ്തലീൻ, തീർച്ചയായും നാം പരീക്ഷണങ്ങൾ, ഇബ്തല എന്നാണ് പരീക്ഷിക്കുക എന്നാണ്, പരീക്ഷണങ്ങൾ നടത്തുന്നവൻ തന്നെയാണ്. അപ്പോൾ പിന്നെ അവിടെ സൂറത്തുൽ ഹൂദിലെ ഈ വചനത്തിൽ അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിച്ചത് അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ സമയമാണ്, അതായത് അള്ളാഹുവിനെ ധിക്കരിച്ച ഒരു ജനസമൂഹത്തിനെ അള്ളാഹു നശിപ്പിക്കുന്ന സമയത്താണ് വിശ്വാസികളായ ആളുകളെ കപ്പലിൽ അള്ളാഹു രക്ഷപ്പെടുത്തുന്നത്. ആ സമയത്ത് നൂഹ് നബി അലൈഹിസ്സലാം പറയുന്ന വാക്ക് അള്ളാഹു എങ്ങനത്തെ ആളാണെന്നാണ്, ഇന്ന റബ്ബി തീർച്ചയായും എൻ്റെ റബ്ബ് ലഗഫൂറു റഹീം, ഏറെ പുറത്തു തരുന്നവനും കരുണാവാരുതിയാണ്. അത് നമ്മൾ പ്രത്യേകം ചെയ്യണം, മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹു അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ അടുത്തുനിന്നുള്ള മഗ്ഫിറത്തും, അത് അള്ളാഹു വിശ്വാസികൾക്ക് അതേപോലെ മനുഷ്യർക്ക് അവൻ്റെ അടിമകൾക്ക് അള്ളാഹു നൽകും. കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ആ സന്ദർഭമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. എപ്പോഴാണ് നൂഹ് നബി അലൈഹി സ്വലാം അത് ഓർക്കുന്നത്, ഇന്ന റബ്ബി ലഗഫൂറു റഹീം, തീർച്ചയായും എൻ്റെ റബ്ബ് അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാണ് എന്ന് പറയുന്ന ആ സന്ദർഭം, അത് എപ്പോഴാണ്? എന്താ ദിക്രിൽ ഇൻതിഖാമി മിനൽ കാഫിരീന ബി ഇഗ്റാഖിഹിം അജ്മഈൻ, അല്ലേ, നിഷേധികളെ കാഫിരീങ്ങളെ മൊത്തം മുക്കി നശിപ്പിച്ച് അള്ളാഹു ശിക്ഷിക്കുന്ന ആ സമയത്ത്, ആ സന്ദർഭത്തിലാണ് നൂഹ് നബി അലൈഹി സ്സലാം ഓർക്കുന്നത് എന്ത്, അള്ളാഹു അന്നഹു ഗഫൂറു റഹീം അല്ലേ. പരിശുദ്ധ ഖുർആൻ സൂറത്തു അഅ്റാഫിൻ്റെ 167-ാമത്തെ വചനത്തിലും ഇങ്ങനെ കാണാൻ പറ്റുന്നത് ഇന്ന റബ്ബക ലസരീഉൽ ഇഖാബ്, തീർച്ചയായും നിന്റെ റബ്ബ് അതിവേഗം ശിക്ഷ നടപ്പാക്കുന്നവനാണ്. അപ്പം അള്ളാഹു ശിക്ഷിക്കും തെറ്റു ചെയ്യുന്നവരെ, അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ കാരുണ്യവും റഹ്മത്തും സൂറത്തുൽ അഅ്റാഫിലെ 167-ാമത്തെ വചനത്തിലും ആ ആയത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. വ ഇന്നഹു ലഗഫൂറു റഹീം, തീർച്ചയായും അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാണ്. ഇന്ന റബ്ബക ലസരീഉൽ ഇഖാബി വ ഇന്നഹു ലഗഫൂറു റഹീം, അള്ളാഹു അതികഠിനമായി ശിക്ഷിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹു അങ്ങേയറ്റത്ത് കാരുണ്യവാനും ഏറെ പൊറുക്കുന്നവനുമാണ്. അതേപോലെ സൂറത്തു റഅദിലെ 6-ാമത്തെ വചനത്തിലും വ ഇന്ന റബ്ബക ലദു മഗ്ഫിറത്തിൽ ലിന്നാസി അലാ ളുൽമിഹിം വ ഇന്ന റബ്ബക ലശദീദുൽ ഇഖാബ്, അള്ളാഹു നിന്റെ റബ്ബ് കഠിനമായി ശിക്ഷിക്കുന്നവനാണ് മനുഷ്യരെ, അതോടൊപ്പം തന്നെ അള്ളാഹു അങ്ങേയറ്റം പാപം പുറത്തു കൊടുക്കുന്നവനുമാണ് എന്ന് സൂറത്തുൽ പിന്നെ റഅദിലൂടെയും അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതായത് അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും അള്ളാഹുവിൻ്റെ അടുത്തുള്ള പാപമോചനവും അതൊക്കെ ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അതേപോലെ തന്നെ അള്ളാഹു അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരോടും വിശ്വാസികളോട് അവരോട് അല്ലാ പറഞ്ഞതനുസരിച്ച് അല്ലാഹുവിന് വിധേയരായി ജീവിക്കുന്ന മനുഷ്യർക്ക് അവൻ്റെ അടിമകൾക്ക് അല്ലാഹു ചൊരിഞ്ഞുകൊടുക്കുന്ന കാരുണ്യത്തെക്കുറിച്ചും അവർക്ക് അല്ലാഹു നൽകുന്ന രക്ഷയെക്കുറിച്ചുമൊക്കെ അല്ലാഹു ഈ ആയത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം അല്ലാഹുവിൻ്റെ നാമത്തിലാണ് അത് സഞ്ചരിക്കുന്നത്, അല്ലാഹുവിൻ്റെ തീരുമാനപ്രകാരം അല്ലാഹുവിൻ്റെ നാമത്തിലാണ് അത് നിൽക്കുന്നത്, അതൊക്കെ ഓർക്കണം. 42-ാമത്തെ വചനമാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്. വഹിയത്ത് ജിരി ബിഹിം ഫി മൗജിൻ കൽ ജിബാലി വനാദ നൂഹനിബ്നഹു വകാന ഫി മഅസലിൻ വകാന ഫി മഅസിൽ യാ ബുനയ്യ ർകബ് മഅനാ വലാ തകും മഅൽ കാഫിരീൻ വഹിയത്ത് ജിരി. ആ കപ്പൽ സഞ്ചരിക്കുകയാണ്. ഹിയ എന്ന് പറഞ്ഞാൽ അത്, സഫീനത്ത്, തജിരി എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക, ബിഹിം അവരെയും കൊണ്ട്, അവരെയും കൊണ്ട് പറഞ്ഞാൽ നൂഹ് നബി അലൈഹി സ്വലാമിനെയും അതോടൊപ്പം വിശ്വാസികളായ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും പിന്നെ ആ കപ്പലിൽ പ്രവേശിപ്പിച്ച മറ്റു ജീവജാലങ്ങളെയും അവയെയും കൊണ്ട് ആ കപ്പൽ സഞ്ചരിക്കുകയാണ്. ഫി മൗജിൻ തിരമാലകൾക്കിടയിലൂടെ, മൗജ് അംവാജ്, മൗജ് എന്ന് പറഞ്ഞാൽ കടലിലെ തിരമാലകളാണ്. ഏത് രൂപത്തിലുള്ള തിരമാലകൾ? കൽ ജിബാൽ, പർവ്വത സമാനമായ, പർവ്വതങ്ങളെപ്പോലെയുള്ള, ജബല് ജിബാല് പർവ്വതങ്ങൾ, കാതണ പോലെ, അപ്പോൾ പർവ്വതങ്ങൾ പോലെയുള്ള തിരമാലകൾക്കിടയിലൂടെ ആ കപ്പൽ അവരെയും കൊണ്ട് സഞ്ചരിക്കുകയാണ്. ആ സമയത്ത് വനാദ നൂഹൻ ഇബ്നഹു, നാദ യുനാദി എന്ന് പറഞ്ഞാൽ വിളിച്ചു പറയുക, വിളിച്ചു ആര്? നൂഹൻ, നൂഹ് നബി അലൈഹി സ്സലാം വിളിച്ചു, ഇബ്നഹു തൻ്റെ മോനെ. വക്കാന അവനായിരുന്നു, ഫി മഅസിലിൻ ഒരു ദൂരെ കുറച്ച് അകലെയായിരുന്നു, അകലെ ഒരു സ്ഥലത്തായിരുന്നു. മഅസിൽ അവൻ അവരെ തൊട്ട് കുറച്ച് മുബത്തഇദൻ കുറച്ച് ദൂരെയായിരുന്നു. അപ്പോൾ അവനെ വിളിക്കുകയാണ് നൂഹ് നബി അലൈഹി സ്സലാം, യാ ബുനയ്യ എൻ്റെ പൊന്നു മോനെ, ഇർക്കബ് ഇർക്കബ്, റക്കിബ ഇർക്കബ് എന്നുള്ളതിൻ്റെ അമ്ര ഫിഅലാണ് ഇർക്കബ്, നീ കയറിക്കൊള്ളുക, നീ കയറ്, മഅന ഞങ്ങളുടെ കൂടെ, വലാത്തക്കുൻ നീ ആകരുത്, കുഞ്ഞുമോനെ നീ ആയിപ്പോകരുത്, മഅൽ കാഫിരീൻ അല്ലാഹുവിൽ അവിശ്വസിച്ച് ഈ കപ്പലിൽ കയറാത്ത അവിശ്വാസികളുടെ കൂട്ടത്തിൽ നീ ആകരുത് മോനെ എന്ന് നൂഹ് നബി അലൈഹി സ്സലാം തൻ്റെ മോനോട് പറയുകയാണ്. അപ്പം മോൻ്റെ മറുപടി എന്താണ്? 43-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെ മകൻ്റെ മറുപടി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഖാല സആവി ഇലാ ജബലിൻ, ഖാല അവൻ പറഞ്ഞു, അവനാരാണ്? തൻ്റെ പിതാവിനെ നിഷേധിച്ചവനാണ്, അംഗീകരിക്കാത്തവനാണ്, കപ്പലിൽ കയറാത്തവനാണ്. അവൻ പറഞ്ഞു, സആവി ഞാൻ അഭയം പ്രാപിച്ചു കൊള്ളാം, ആവാ എന്ന അഭയം തേട്, അഭയം പ്രാപിക്കുക, ഇലാ ജബലിൻ വല്ല പർവ്വതങ്ങളിലും, പർവ്വതങ്ങളിലേക്ക് ഞാൻ അഭയം തേടിക്കൊള്ളാം, വല്ല മലയുടെ മുകളിലും. യഅസ്മുനി ആ പർവ്വതം എനിക്ക് രക്ഷ നൽകും, എവിടെ നിന്ന്? മിനൽ മാ ഈ വെള്ളപ്പൊക്കത്തിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന്. അപ്പോൾ അവൻ വിചാരിക്കണം എന്താണ്, ഈ വെള്ളപ്പ് എത്ര മഴ പെയ്താലും അത് പൊങ്ങുന്നതിനൊരു പരിധിയുണ്ടാകും, ഈ കാണുന്ന വലിയ പർവ്വതങ്ങൾ അല്ലെങ്കിൽ മലകൾ കുന്നുകൾ അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് മഴ ചോർന്നാൽ ഞാൻ രക്ഷപ്പെട്ടുകൊള്ളും എന്ന ഒരു വ്യാമോഹമാണ്. ആ വ്യാമോഹത്തിൽ അവൻ തൻ്റെ പിതാവായ നൂഹ് നബി അലൈഹി സ്സലാമിൻ്റെ വിളിക്ക് ഉത്തരം നൽകി വിശ്വാസിയായി കപ്പലിൽ കയറുന്നതിന് പകരം അവൻ സ്വീകരിച്ച നിലപാട് അല്ലാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഖാലവൻ പറഞ്ഞു, സആവി ഇലാ ജബലിൻ ഞാൻ വല്ല പർവ്വതത്തിലും അഭയം തേടിക്കൊള്ളാം, യഅസ്മുനി മിനൽ മാ ആ പർവ്വതം ഈ വെള്ളത്തിൽ നിന്ന് എന്നെ സംരക്ഷിച്ചുകൊള്ളും. ഖാല നൂഹ് നബി അലൈഹി സ്സലാം മോനോട് പറഞ്ഞു, ലാ ആസിമൽ യൗമ ഇന്ന് ഒരു സംരക്ഷകനുമില്ല, ലാ ആസിം ആസിം സംരക്ഷകൻ, ലാ ആസിമൽ യൗമ ഇന്ന് രക്ഷ നൽകാൻ ആരുമില്ല, അൽ യൗം ഇന്ന്, എവിടെ നിന്ന്? മിൻ അംബ്രില്ല അല്ലാഹുവിൻ്റെ കൽപ്പനയിൽ നിന്ന്, ഇല്ലാ മൻ റഹിമ അവൻ കരുണ ചെയ്തവരൊഴികെ, അവൻ കരുണ ചെയ്തവർക്കൊഴികെ വേറെ ഒരാൾക്കും ഇന്ന് രക്ഷയില്ല. അതും പറഞ്ഞവർ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ, വഹാല ബൈനഹുമാ നൂഹ് നബി അലൈഹിസ്സലാമിനും അദ്ദേഹത്തിൻ്റെ മകനുമിടയിൽ മറയിട്ടു, അൽമൗജു വലിയൊരു തിരമാല. ഫക്കാന അങ്ങനെ അവനായി, മിനൽ മുഗ്റഖീൻ മുക്കി നശിപ്പിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ. അപ്പോൾ ഈ ആയത്ത് വളരെ വ്യക്തമായ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ പിതാവിൽ വിശ്വസിക്കാത്ത സത്യനിഷേധികളുടെ കൂടെയായിരുന്നു. സത്യനിഷേധികളുടെ കൂടെ ആയി നടക്കുന്നുണ്ടെങ്കിലും ഒരു പിതാവ് എന്നുള്ള നിലക്ക് ഹൃദയ വേദനയിൽ അവസാന സമയത്ത് വെള്ളം പൊങ്ങി, വെള്ളങ്ങൾ ഉയർന്നുയർന്നു വരുമ്പോൾ കുറച്ച് ദൂരെ കപ്പലിലേക്ക് കയറാതെ കപ്പലിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരെ കാണുന്ന തൻ്റെ മകനെ വെള്ളത്തിലേക്ക് പോയി മുങ്ങി നശിപ്പിക്കുന്നതിൽ എന്നതിന് പകരം വിശ്വാസിയായി ഇതിലേക്ക് കടന്നു വരണം എന്ന് മോനോട് ഒരു ഉപ്പ എന്നുള്ള നിലക്ക് പിതാവ് നൂഹ് നബി അലൈഹി സ്വലാം ഉപദേശിക്കുന്നതും വിളിക്കുന്നതുമാണ് ഈ വചനത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ ധിക്കാരിയായ മകൻ നൂഹ് നബി അലൈഹി സ്വലാമിനോട് പറയുന്ന മറുപടി, ഞാൻ വല്ല പർവ്വത മുകളിലും എന്ത് ചെയ്തോളാം, അഭയം തേടിക്കൊള്ളാം, ഞാനൊരിക്കലും അതിലേക്ക് കയറി വരുന്നില്ല. അവൻ വിചാരിച്ചത് എന്ത് ചെയ്തു, ഈ തൂഫാനും ഈ വെള്ളപ്പൊക്കൊന്നും പർവ്വതത്തിൻ്റെ മുകളിലേക്കൊന്നും എന്തായാലും എത്തൂല, അവിടെ എവിടെയെങ്കിലും പിടിച്ചെന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നവൻ വിചാരിച്ചുകൊണ്ട് അവൻ പറഞ്ഞത് ഞാൻ അവിടെ അഭയം പ്രാപിച്ചുകൊള്ളാം. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞെടുത്തു, ഇന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടിയ വിശ്വാസികളായ ആളുകൾക്കല്ലാത്ത ഒരാൾക്കും ഇന്നൊരു രക്ഷയുമില്ല എന്ന് വളരെ വ്യക്തമായി നൂഹ് നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുകയാണ്, മോനെ ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തിരമാല വരികയും പിന്നെ മകൻ ആ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരിക്കുകയും ചെയ്യുന്ന കഥയാണ്, സംഭവമാണ്, ചരിത്രമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ കൃത്യമായി മനസ്സിലാക്കി അള്ളാഹു ഒരു മഹാപ്രവാചകൻ്റെയും അദ്ദേഹത്തിൻ്റെ ജനതയുടെയും അദ്ദേഹത്തിൻ്റെ രക്തബന്ധത്തിൽ പിറന്ന പൊന്നു മകൻ്റെയുമൊക്കെ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് തീർച്ചയായും വിശ്വാസത്തിനും അള്ളാഹുവിനോടുള്ള പ്രതിബദ്ധതയുടെയും പ്രാധാന്യവും അവർക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വവും അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്ക് വരാനിരിക്കുന്ന പരിണിതിയുമൊക്കെയാണ് ഈ ആയത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. ഖുർആനിൻ്റെ ആശയങ്ങൾ യഥാവിധി മനസ്സിലാക്കി ജീവിതം ക്രമീകരിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു ഹൂദിലെ 43-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ജംഷീർ സലാഹി.
2: നാം അടുത്തതായി കാതോർക്കുന്നത് മധുരം ഖുർആൻ. അബ്ദുള്ള അൽ ജുഹനിയുടെ മധുരമായ പാരായണത്തിൽ വിശുദ്ധ ഖുർആനിൽ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിൻ്റെ 77 മുതൽ 95 വരെയുള്ള വചനങ്ങൾ നമുക്ക് കാതോർക്കാം.
3: أعوذ بالله من الشيطان الرجيم
4: قالوا إن يسرق فقد سرق أخ له من قبل فأسرها يوسف في نفسه ولم يبدها لهم

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. സൂറത്ത് യൂസുഫ് 77 മുതൽ 95 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഹാഫിദ് അബ്ദുള്ള അൽ ജുഹനി.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم
4: ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن

0: قدمت لكم هذه التلاوة من موقع tvquran.com.
1: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് മധുരം ഖുർആൻ. 50-ാം അധ്യായം സൂറത്തു ഖാഫ്, 16 മുതൽ 35 വരെ വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് ഖാലിദ് അൽ ഖഹ്താനി.
2: പീസ് ഖുർആൻ റേഡിയോ ഇപ്പോൾ കേൾക്കുന്നു തൻസീൽ. വിശുദ്ധ ഖുർആനിലെ ത്വഹ 111 മുതൽ സൂറത്തു ഹജ്ജ് 78 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷേഖ് അലി അൽ ഹുദൈഫി നമുക്കൊപ്പം ചേരുന്നു.

طال عليهم العمر أفلا يرون أنا نأتي الأرض ننقصها من أطرافها

السجل للكتب كما بدأنا أول خلق نعيده وعدا علينا.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് തൻസീൽ സൂറത്തു ത്വാഹയിലെ 111 മുതൽ സൂറത്തു ഹജ്ജ് 78 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം കേട്ടത്. നമുക്കൊപ്പം പാരായണം ചെയ്തുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നത് അഷ്ഷെയ്ഖ് അലി അൽ ഹുദൈഫി.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
2: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: മാഷാഅല്ലാഹ്. നാം ഇപ്പോൾ ശ്രവിച്ചത് കിഡ്സ് ടൈം. പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ, കർമ്മസരണി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസ് 21 പാരായണം നിർവഹിക്കപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അർറിഫായ്.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ നാം ശ്രവിച്ചത് ജുസ് 21 പാരായണമാണ്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നബീൽ അൽ റിഫായ്.
1: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ.
1: أعوذ بالله من الشيطان

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 397-ാമത്തെ പേജിലേക്ക്. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 397-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 1,000,000-ത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്, നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്, നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്, നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്, കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 1,000,000-ത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്ക
4: أعوذ بالله من الشيطان الرجيم. أفمن

0: الآخرة أشق ولعذاب الآخرة أشق وما لهم من الله من واق.
1: جزاكم الله خيرا. നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. ശുദ്ധ ഖുർആനിലെ അധ്യായം 13 സൂറ റാദ് 19 മുതൽ 34 വരെയുള്ള വചനങ്ങളാണ്.
2: ഈസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി പ്രവേശിക്കുന്നത് ഹിഫ്ളുൽ ഖുർആനിന്റെ ക്ലാസ്സിലേക്കാണ്. ഇന്നത്തെ ക്ലാസ്സിൽ സൂറത്തുൽ അഹ്സാബിലെ 26-ാമത്തെ വചനമാണ് നാം പഠിക്കുന്നത്. നമുക്കൊപ്പം ക്ലാസ് എടുത്തുകൊണ്ട് കൂടെയുള്ളത് ഹാഫിൽ ജാഫർ സലഫി.
3: അസ്സലാമു അലൈക്കും ورحمة الله وبركاته إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد آدرنيه رايا بيس ريديو سوداكله سورة الأحزاب لا 26 ആമത്തെ ആയത്താണ് ഇനി നമുക്ക് മനപാഠമാക്കാനുള്ളത്. ആയത്തിന്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാഅല്ലാഹ് ഇന്ന് നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 22-ാമത്തെ ആയത്ത് മുതൽ പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

وأنزل الذين

0: وأنزل الذين ظاهروهم من أهل الكتاب
1: من أهل الكتاب

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അല്ലാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആനിലൂടെ സൂറത്തുൽ അഹ്സാബിലെ 26-ാമത്തെ വചനമാണ് നാം മനഃപ്പാഠമാക്കിയത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്ന് വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം

0: ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത് അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഈസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറ മുഅ്മിനൂൻ മുതൽ സൂറ നൂറ് വരെ പാരായണം അഷ്ഷൈഖ് അലി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

الحكيم والخامسة أن لعنة الله عليه إن كان من الكاذبين ويدرأ

0: والأرض قد يعلم ما أنتم عليه ويوم يرجعون إليه فينبئهم بما عملوا والله بكل شيء عليم.
1: جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ മിനൂന് മുതൽ സൂറ നൂറ് വരെയാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് അലി ഇബ്നു അബ്ദുറഹ്മാൻ അൽ ഹുദൈഫി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ അധ്യായം സൂറത്തു നിസാ 135 മുതൽ 147 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. ഷെയ്ഖ് അനസ് അലിമാദിന്റെ ശബ്ദത്തിൽ,
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ഖിറാഅത്തിൽ ഉണ്ടാവുന്ന സാധാരണ അബദ്ധങ്ങൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. സൂറത്തുൽ കഹ്ഫിലെ 33 വരെയുള്ള ആയത്തുകൾ ഏതാനും ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. 34-35 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് എടുക്കുന്നത്.
5: وكان له ثمر فقال لصاحبه وهو يحاوره انا اكثر منك مالا واعز نفرا

0: വകാന ലഹു സമറുൻ, ഇവിടെ വകാന ലഹു സമറുൻ സാ മാറി സീന് വരുന്നത് ശ്രദ്ധിക്കണം. ഫഖാല ലിസാഹിബിഹി, ഇവിടെ ഫഖാല ഖാഫ് ഫകാല അല്ല, ലിസാഹിബിഹി ലിസാഹിബിഹി അല്ല, സാഹിബ് അല്ല, സ്വാദാണ്. അതുപോലെ ഹ ലിസാഹിബി, സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം, അതാണ് ലിസാഹിബി. വഹുവ യുഹാവിറുഹു, യുഹാവിറുഹു ഹാഇൻ്റെ മഖ്റജാണ് ഈ പദത്തിൽ ശ്രദ്ധിക്കേണ്ടത്. യുഹാ യുഹാവിറുഹു അല്ല, യുഹാവിറുഹ്. വഹുവ യുഹാവിറുഹു അന, ഹ ഉള്ളമീറിന് ശേഷം ഹംസ വന്നാൽ മദ് മുൻഫസിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. വഹുവ യുഹാവിറുഹ്, വഹുവ യുഹാവിറുഹു അന. ഇനി അന അക്സറു എന്നുള്ളത് ഓതുമ്പോൾ അന അക്സറു എന്ന് ഓതരുത്. അന എന്ന പദത്തിലെ അലിഫിൻ്റെ മുകളിലുള്ള സുക്കൂൻ ആ അലിഫിനെ നീട്ടാതിരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. നീട്ടേണ്ടതില്ല എപ്പോൾ? കൂട്ടി ഓതുമ്പോൾ. അന അക്സറു, ഇനി നിർത്തുകയാണെങ്കിലോ? വഹുവ യുഹാവിറുഹു അന എന്ന് ആ അലിഫിനെ നീട്ടണം, പക്ഷെ അവിടെ കൂട്ടി ഓതുകയാണ് വേണ്ടത്. വഹുവ യുഹാവിറുഹു അന അക്സറു മിൻക, അക്സറു അക്സറു അല്ല, അക്സറു അല്ല, അക്സറു മിൻക. ഇഖ്ഫാ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മിൻക മാലൻ വഅഅസ്സു, മാലൻ തൻവീന് ശേഷം വാവ്, തൻവീന് ശേഷം വ എന്ന അക്ഷരം വന്നാൽ ഇദ്ഗാം നാഖിസ്, തൻവീനിനെ വാവിലേക്ക് കൂട്ടിലയിപ്പിക്കണം. മാലൻ വഅഅസ്സു, വഅഅസ്സു എന്നതിലെ ഹംസയും ഐനും മഖ്റജ് അടുത്താണ്, കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി വായിക്കണം, അല്ലെങ്കിൽ വഅഅസ്സുനോ വഅഅസ്സുനോ എന്ന് ആവും, അത് ശ്രദ്ധിക്കണം. വഅഅസ്സു വഅഅസ്സു നഫറ, 35-ാമത്തെ ആയത്തിൽ വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സി, ഇവിടെ വദഖല ഖാഇൻ്റെ മഖ്റജ്, ജന്നതഹു നൂനിൻ ശദ്ദ് മണിക്കണം. വഹുവ ളാലിമുൻ, വഹുവ ളാലിമുൻ അല്ല, ളാലിം അല്ല, ദ, വഹുവ ളാലിമുൻ, വഹുവ ളാലിമുൻ ലിനഫ്സി. ഇനി ളാലിമുൻ എന്ന മീമിൻ്റെ മുകളിൽ തൻവീൻ, ശേഷം ലാം ഇദ്ഗാം ബിലാഗുന്ന, തൻവീന് ശേഷം ലാം വന്നാൽ ഇദ്ഗാമും ബിലാഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. തൻവീനിനെ ലാമിലേക്ക് കൂട്ടിലയിപ്പിക്കുമ്പോൾ തൻവീനിൻ്റെ ശബ്ദം ഉണ്ടാവരുത്. ളാലിമുല്ലിനഫ്സി, മുല്ലിനഫ്സി, മീമിന് ലൊമ്മിട്ടാൽ എങ്ങനെയാണോ വായിക്കുക ആ ശബ്ദമാണ് വേണ്ടത്. ളാലിമുല്ലിനഫ്സി. ഖാല മാ അസുന്നു, മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. മാ അസുന്നു, അവിടെയും അലുന്നു അല്ല, അലുന്നു അല്ല, അസുന്നു. വാദിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കണം. അൻ തബീദ ഇഖ്ഫാഉൻ ബിഗുന്ന, അൻ തബീദ നൂനു സാക്കിനയ്ക്ക് ശേഷം ത ഇഖ്ഫാ, ഇഖ്ഫാഉൻ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, അഥവാ മഖ്റജിൽ കൃത്യമായിട്ട് തട്ടിച്ച് നൂനിനെ വെളിവാക്കരുത്. അൻ തബീദ അല്ല, അൻ തബീദ. ഹാദിഹി അബദ, ഇവിടെ മദ് മുൻഫസിൽ പോലെ ആണ് നീട്ടേണ്ടത്. ഹ ളമീറിന് ശേഷം ഹംസ വന്നാൽ സിലത്തു ത്വീല കേട്ട് പരിചയമുണ്ടാവും, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടാവുന്നതാണ്. അൻ തബീദ ഹാദിഹി അബദ, അവസാനത്തിൽ മദ് ഇവദ് രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ഒന്നുകൂടെ ഓതാം.
1: وكان له ثمر فقال لصاحبه وهو يحاوره

0: സൂറത്തുൽ കഹ്ഫിലെ 34-35 ആയത്തുകളാണ് കേട്ട് മനസ്സിലാക്കിയത്. പാരായണത്തിൽ തെറ്റുകളില്ലാതെ കൃത്യമായിട്ട് തജ്വീദ് അനുസരിച്ച് പാരായണം ചെയ്യുവാൻ പഠിക്കണം. എല്ലാവരും അബദ്ധങ്ങളില്ലാതെ മഹ്റജിലും ഹർക്കത്തുകളിലൊക്കെ തെറ്റില്ലാതെ പാരായണം ചെയ്യുവാൻ ശ്രമിക്കുക. അങ്ങനെ വന്നാൽ അർത്ഥമാറ്റം സംഭവിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിലൊരു എളുപ്പം അള്ളാഹു നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അല്ലാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അല്ലാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാലുകീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അള്ളാഹു തആല നൽകുന്നത്.

0: മാഷാല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ സമാപിക്കുന്നു. 14 അധ്യായം സൂറത്തു ഇബ്രാഹിം, 42 മുതൽ 52 വരെ വചനങ്ങളാണ് ഇപ്പോൾ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഹാഫിൽ നൈഫ് അൽ ഫൈസൽ.
1: أعوذ بالله من الشيطان الرجيم. أفمن

0: عذاب الآخرة أشق ولعذاب الآخرة أشق وما لهم من الله من واق.
1: جزاكم الله خيرا. നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. ശുദ്ധ ഖുർആനിലെ അധ്യായം 13 സൂറ റാദ് 19 മുതൽ 34 വരെയുള്ള വചനങ്ങളാണ്.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35 കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ അൽ മുഅല്ലിം പ്രോഗ്രാമിൽ സൂറാൻ ആമിലെ 108 മുതൽ 111 കൂടിയ വചനങ്ങളിലേക്കാണ് പാരായണം ചെയ്യുന്നത് അഷേഖ് ഖലീഫ അത്തുനേജി.
4: ولا تسبوا الذين يدعون من دون الله فيسبوا الله عدوا بغير علم

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അൻആമിലെ 108 മുതൽ 111 കൂടിയ വചനങ്ങൾ കൂടി പാരായണം ചെയ്തു. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിൻ്റെ ഇരുട്ടകറ്റാനും അറിവിൻ്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയോ, ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ

0: മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഒരുക്കുന്ന പരിപാടികളിൽ ഒന്നാണ് ഹൃദയവസന്തം. സൂറത്തു ഹൂദിലെ 47-ാമത്തെ വചനം ക്ലാസ് എടുത്തുകൊണ്ട് ഇന്ന് നമുക്കൊപ്പം ചേരുന്നു ജംഷീർ സലാഹി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ഹൃദയവസന്തം ശ്രോതാക്കളെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹൂദ് 11-ാമത്തെ അധ്യായം സൂറത്തുൽ ഹൂദാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ആ അധ്യായത്തിലെ 47-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ആ വചനം ഇപ്രകാരമാകുന്നു: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال ربي إني أعوذ بك أن أسألك ما ليس لي به علم وإلا تغفر لي وترحمني أكن من الخاسرين قال നർന്നല്ല പറഞ്ഞു, നൂഹ് നബി അലൈഹി സലാം പറഞ്ഞു, റബ്ബി എൻ്റെ റബ്ബേ, ഇന്നി തീർച്ചയായും ഞാൻ, അഊദു ഞാൻ ശരണം തേടുന്നു, രക്ഷ ചോദിക്കുന്നു, ബിക്ക നിന്നോട്, അൻ അസ് അലക്ക നിന്നോട് ചോദിക്കുന്നതിൽ നിന്ന്, മാ ലൈസ ഇല്ലാത്തൊരു കാര്യം, ലീ എനിക്ക്, ബിഹി അതുമായി, ഇൽമുൻ അറിവ്, വ ഇല്ലാ തഗ്ഫിർ നീ പുറത്തു നൽകിയിട്ടില്ലെങ്കിൽ, ലീ എനിക്ക്, വതർഹം നീ എന്നോട് കരുണ കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ, അക്കുൻ ഞാനായിത്തീരും, മിനൽ ഖാസിരീൻ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിൽ. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ രക്ഷിതാവിനോട് തനിക്കു പറ്റിയ ഒരബദ്ധത്തിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്നതാണ് 47-ാമത്തെ ഈ വചനം. അതായത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധനം തൻ്റെ ജനതയോട് 950 വർഷത്തോളം തൗഹീദി പ്രബോധനം നിർവഹിച്ചു. തിരിച്ച് അദ്ദേഹത്തിൻ്റെ ജനതയിൽ നിന്ന് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് നൂഹ് നബിയുടെ കൂടെ വിശ്വാസികളായത്. മഹാഭൂരിപക്ഷം നാട്ടിലെ പ്രമാണിമാരടക്കമുള്ളവർ എതിർചേരിയിൽ മറുഭാഗത്ത് നിൽക്കുകയും പരിഹസിക്കുകയും പല നിലക്കുള്ള ആക്ഷേപങ്ങൾ നടത്തുകയും ചെയ്ത വിഷയം ദീർഘമായി ഇതിൻ്റെ തൊട്ടുമുമ്പുള്ള ഒരുപാട് വചനങ്ങളിലൂടെ ഈ സൂറത്തുൽ ഹൂദിൽ നമ്മൾ മനസ്സിലാക്കി. ആ തൻ്റെ ജനതയിലെ അവിശ്വാസികളുടെ നിഷേധികളുടെ കൂട്ടത്തിൽ തൻ്റെ ഭാര്യയും തൻ്റെ മകനും ഉണ്ടായിരുന്നു എന്ന് നമ്മളെ അള്ളാഹു പഠിപ്പിച്ചു. ആ മകൻ അവസാനം അള്ളാഹുവിൻ്റെ ശിക്ഷ മഴ വന്ന് പ്രളയം സംഭവിച്ചു. വിശ്വാസികളായ ആളുകളും ജീവികളിൽ നിന്നുള്ള ഇണകളെയും അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നൂഹ് നബി അലൈഹി സ്സലാം കപ്പലിൽ പ്രവേശിപ്പിച്ചു. ആ കപ്പലിൽ കയറാതെ തൻ്റെ മകൻ വെള്ളത്തിലേക്ക് ഇങ്ങനെ ആണ്ടുപോകുന്ന ഒരു ഘട്ടത്തിൽ ഒരു ഉപ്പയുടെ സങ്കടത്തോടുകൂടി അള്ളാഹുവിനോട് തൻ്റെ അഖിലിൽപ്പെട്ടവരെ, നിൻ്റെ അഖിലിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തുമെന്ന് അള്ളാഹു പറഞ്ഞിരുന്നല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ അവൻ എൻ്റെ അഖിലിൽപ്പെട്ടവനാണ്, അള്ളാഹുവെ എൻ്റെ മോനാണ് എന്നല്ലാഹുവിനോട് പറയുന്ന, പ്രാർത്ഥിക്കുന്ന, അവനെ രക്ഷപ്പെടുത്താൻ ആഗ്രഹിച്ച് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ഘട്ടം നൂഹ് നബിക്ക് വരികയും അപ്പോൾ അള്ളാഹു നൂഹ് നബിയെ തിരുത്തി കൊടുക്കുകയും ചെയ്തു. നൂഹേ ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല, അവൻ ചെയ്ത പ്രവൃത്തികൾ സ്വാലിഹായ അമലുകളുമല്ല, അതുകൊണ്ട് നിനക്കറിവില്ലാത്ത ഒരു കാര്യത്തെപ്പറ്റി നീ എന്നോട് ചോദിക്കരുത്, നിന്നെ ഞാൻ ഉപദേശിക്കുകയാണ്, നീ വിഡ്ഢികളുടെ കൂട്ടത്തിലായി പോകാതിരിക്കാൻ എന്നല്ലാഹു നൂഹ് നബിയെ കർശനമായി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയപ്പോൾ തനിക്കു പറ്റിയ അബദ്ധം തൻ്റെ റബ്ബിനോട് ആ നിമിഷത്തിൽ, അതിൽ പിന്നെ കൂടുതൽ ആലോചനകളും ന്യായീകരണങ്ങളും ഒന്നുമില്ല. അള്ളാഹു എന്താണോ പറഞ്ഞത് പറഞ്ഞ സ്പോട്ടിൽ നൂഹ് നബി അലൈഹി സ്സലാം തൻ്റെ രക്ഷിതാവിനോട് ഇസ്തിഗ്ഫാറും അള്ളാഹുവിൻ്റെ കാരുണ്യവും ചോദിക്കുന്നതാണ് തൊട്ട വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഖാല, നൂഹ് നബി അലൈഹി സ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബി എൻ്റെ രക്ഷിതാവേ, ഇന്നി അഊദു ബിക, നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുകയാണ്, അൻ അസ്അലക മാ ലൈസ ലീ ബിഹി ഇൽമുൻ, എനിക്കറിവില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നിന്നോട് ചോദിക്കുന്നതിൽ നിന്ന്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചോദിക്കുന്നതിൽ നിന്ന് മുഴുവനും നിന്നോട് ഞാൻ കാവല് തേടുകയാണ്. വ ഇല്ലാ തഗ്ഫിരിലീ വതർഹംനി, ഇപ്പോൾ ഞാൻ ചോദിച്ചുപോയി, അത് നീ എനിക്ക് പുറത്തു തരികയും നിന്റെ അപാരമായ അനുഗ്രഹം കാരുണ്യം അതെൻ്റെ മേൽ ചൊരിയുകയും ചെയ്തിട്ടില്ലെങ്കിൽ അക്കുമ്മിനൽ ഹാസിരീൻ, ഞാനും നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലായി പോകും എന്ന് നൂഹ് നബി അലൈഹി സ്സലാം തൻ്റെ റബ്ബിനോട് ദുആ ചെയ്യുന്ന, ഇസ്തിഗ്ഫാർ ചെയ്യുന്നതാണ് ഈ വചനത്തിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം ഒരാൾ നഷ്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അല്ലേ, ഒരാൾ നഷ്ടം പറ്റിയവർ എന്ന് പറഞ്ഞാൽ ആരാണ്? പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ കുറ്റങ്ങളുമായി ചെയ്യുന്നവരാണ് നഷ്ടക്കാർ. വിജയികൾ ആരാണ്? അള്ളാഹുവിന് വിധേയരായി അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടി, അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടി, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരാണ് വിജയിച്ചവർ, നഷ്ടം പറ്റിയവരും വിജയിച്ചവരും. അപ്പോൾ നഷ്ടക്കാരിൽ പെടാതിരിക്കണമെങ്കിൽ അവർക്കെന്തു വേണം? അള്ളാഹുവിൻ്റെ അടുത്തുനിന്നുള്ള അനുഗ്രഹം വേണം അല്ലേ. കാരണം അനുഗ്രഹവും കാവലും റഹ്മത്തൊക്കെ ഉണ്ടാകണം, അവരാണ് നഷ്ടം പറ്റാത്തവർ. ഇവിടെ വളരെ വ്യക്തമായി തഫ്സീർ സഅദിയിൽ നമുക്കത് കാണാൻ പറ്റും. ഫഹീന ഇദിൻ നദിമ നൂഹ്, നൂഹ് നബി അലൈഹി സ്സലാം ദുഃഖിച്ചുപോയി ആ സമയത്ത്, അല്ലാ പറഞ്ഞ അല്ലാ നീ വിഡ്ഢികളുടെ കൂട്ടത്തിൽ പെടും, നീ വിവരമില്ലാത്ത ചോദിക്കരുത് എന്ന് പറഞ്ഞ സമയത്തിൽ, നദാമത്തൻ ശദീദ, അങ്ങേയറ്റത്തെ ഖേദം നൂഹ് നബിക്കുണ്ടായി. എന്ത്, തൻ്റെ അടുക്കൽ നിന്നാണല്ലോ അതുണ്ടായത്. അതുകൊണ്ടാണ് തൻ്റെ റബ്ബിനോട് അദ്ദേഹം മഗ്ഫിറത്തിനെയും റഹ്മത്തിനെയും ചോദിച്ചത്. കാരണം ഫബിൽ മഗ്ഫിറത്തി വറഹ്മത്തി, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനവും അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവും, അതാണ് സത്യത്തിൽ ഒരു അടിമയെ എന്തു ചെയ്യുന്നത്? യൻജു അൽ അബ്ദ് മിൻ അൻ യകൂന മിനൽ ഖാസിരീൻ, ഖാസിരീങ്ങളിൽ, നഷ്ടക്കാരിൽ ഒരടിമപ്പെടാതിരിക്കാൻ, അതിൽ പെടുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കുണ്ടാകേണ്ടത് ഒന്ന് അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം ഉണ്ടാവണം, രണ്ടാമത്തത് അബദ്ധങ്ങളും സുബദ്ധങ്ങളൊക്കെ സംഭവിച്ചത് തൻ്റെ റബ്ബ് പുറത്ത് തരികയും ചെയ്യണം, അപ്പോഴാണ് ഒരാൾ നഷ്ടക്കാരിൽ പെടാതിരിക്കുന്നത്. വ ദല്ലഹാദ അല അന്ന നൂഹൻ അലൈഹിസ്സലാം ലം യകുൻ ഇൻദഹു ഇൽം ബി അന്ന സുആലഹു ലിറബ്ബിഹി, അല്ലേ, തൻ്റെ മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടി തൻ്റെ റബ്ബിനോട് നൂഹ് നബി അലൈഹിസ്സലാം ചോദിക്കുന്ന സമയത്ത് നൂഹ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരുന്നില്ല, അറിവുണ്ടായില്ല. എന്ത് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അത് സംഭവിച്ചു പോയപ്പോഴാണ് അള്ളാഹു വളരെ വ്യക്തമായി നൂഹ് നബി അലൈഹി സ്വലാമിനെ തിരുത്തിക്കൊടുത്തത്. അല്ലേ, വലാ തുഖാതിബിനി ഫില്ലദീന ളലമു ഇന്നഹും മുഗറഖൂൻ. അതിക്രമികളുടെ കാര്യം നീ എന്നോട് സംസാരിക്കരുത്, ളുൽമ് ചെയ്തവർ അവർ മുക്കി നശിപ്പിക്കപ്പെടാൻ പോകുന്നവരാണ് എന്ന് പറഞ്ഞു. പക്ഷേ ആ ആയത്തിൽ തന്നെ തൊട്ട് പറയുന്നത് നിന്റെ കുടുംബത്തിൽ പെട്ടവരൊഴികെ എന്ന് പറയുമ്പോൾ തീർച്ചയായും നൂഹ് നബി അലൈഹി സ്വലാം വിചാരിച്ചു പോയിട്ടുണ്ടാവും അത് എൻ്റെ കുടുംബത്തിൽ പെട്ടവനല്ലേ എൻ്റെ മോനും. പക്ഷേ വാക്കുകൾ മുൻകടക്കാത്തവർ ഒഴികെ എന്ന് അവിടെ ഒരു ഇസ്തിസ്ന നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. ആ വാക്കുകൾ മുൻകടക്കുക എന്ന് പറഞ്ഞാൽ അത് കുടുംബത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും ശിർക്ക് സംഭവിച്ച് വിശ്വാസം സ്വീകരിക്കാത്ത ആളുകളാണെങ്കിൽ അവർക്കും ഇത് ബാധകമാണ്. അവരും ഈ വിശ്വാസികളുടെ കുടുംബത്തിൽപ്പെട്ടവരാകില്ല, വിശ്വാസി സമൂഹത്തിൽപ്പെടില്ല എന്ന് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചത്, മാപ്പ് ചോദിച്ചത്, ഇസ്തിഗ്ഫാർ തേടിയത്. തീർച്ചയായും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസികളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതിലുള്ള പാഠം ഇതാണ്. അതായത് തൻ്റെ റബ്ബ് അള്ളാഹു ഒരു കാര്യം പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ, പിന്നെ അതിനെ നമ്മുടെ കേവലം ദുർബലമായ വളരെ കുറഞ്ഞ ഒരു ബുദ്ധിയുടെ തുലാസിൽ അതിനെ അളന്നു തൂക്കാൻ ശ്രമിച്ചാൽ നമുക്ക് അബദ്ധങ്ങളായിരിക്കും സംഭവിക്കുക. കാരണം നമ്മുടെ ബുദ്ധിക്കും ചിന്തകൾക്കും ഓർമ്മകൾക്കും കണക്കുകൂട്ടലുകൾക്കുമൊക്കെ എത്രയോ വലിയ പിഴവുകളും പിന്നെ കുറവുകളുമുണ്ട്. അത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ വിജയത്തിൻ്റെ ഒരു പാർട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. കാരണം ഇതിൽ നൂഹ് നബിയുടെ മാതൃക, സ്വന്തം മകനാണ് കൺമുമ്പിൽ വെള്ളത്തിലേക്ക് ആണ്ടുപോയി മരണത്തിലേക്ക്, നിഷേധത്തിലേക്ക്, കുഫറിലൂടെ ദുരന്തകരമായൊരു പര്യവസാനത്തിലേക്ക് ചെന്നു പതിക്കുന്നത്. പക്ഷേ അള്ളാഹു നൂഹ് നബിയെ ഓർമ്മപ്പെടുത്തിയ ആ സെക്കൻഡിൽ, ആ സ്പോട്ടിൽ, ആ നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, അള്ളാഹുവേ വഇല്ലാ തഗ്ഫിർലി വതർഹംനി, നീ എനിക്ക് പുറത്തു തരികയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ. അല്ലേ, മഹാനായ ആദം നബി അലൈഹി സ്സലാം അദ്ദേഹത്തിൻ്റെ ഭാര്യയും സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന ലംഘിക്കുന്നൊരു ഘട്ടമുണ്ടായി. പഴം വലാ തഖ്റബ ഹാദിഹി ശജറ, ഈ മരത്തിൻ്റെ അടുത്തേക്ക് മാത്രം വരരുത് എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന പിശാചിൻ്റെ ദുർമന്ത്രത്തിൽ, ദുഷ്പ്രേരണയിൽ അബദ്ധം അവർക്ക് സംഭവിക്കുകയും ആ തെറ്റാണ് അവർ ചെയ്തത് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന നിമിഷത്തിൽ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. റബ്ബന ളലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലേ, അവിടെയും പറഞ്ഞത് അള്ളാഹുവേ ഞങ്ങളുടെ റബ്ബേ, അതിന് നബി അലൈഹി സ്സലാം പ്രാർത്ഥിച്ചത് ഞങ്ങളുടെ റബ്ബേ, നീ ഞങ്ങൾക്ക് പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിൽ പെട്ടുപോകും എന്നുള്ളതാണ്. തീർച്ചയായും മഹാനായ യൂനുസ് നബി അലൈഹി സ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് നീനവ എന്ന നാട്ടിൽ പ്രബോധനം നിർവഹിക്കുകയും ആരും വിശ്വാസത്തിലേക്ക് വരാത്തതിൻ്റെ നിരാശ പൂണ്ട് നാട് വിട്ടോടിപ്പോകുന്നൊരു ഘട്ടമുണ്ടാവുകയും അവസാനം കപ്പലിൽ നിന്ന് താഴേക്ക് കടലിലേക്ക് വലിച്ചെറിയപ്പെടുകയും വലിയൊരു മത്സ്യത്തിൻ്റെ തിമിംഗലത്തിൻ്റെ വായിലകപ്പെട്ട് അതിൻ്റെ വയറ്റിൽ കിടന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തി. അല്ലേ, അള്ളാഹുവേ എൻ്റെ അടുത്ത് അബദ്ധം പറ്റിപ്പോയി, നീ എനിക്ക് എന്നോട് കരുണ കാണിക്കണം എന്നാണ് മഹാനായ യൂനുസ് നബി അലൈഹി സ്സലാം അള്ളാഹുവിനോട് മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന അള്ളാഹു നമ്മളെ പഠിപ്പിച്ചിട്ടത്. അല്ലേ, ലാ ഇലാഹ ഇല്ലാ അൻത, ഖുർആൻ പറയേണ്ടത് സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അള്ളാഹുവിൻ്റെ തൗഹീദും മഹത്വമൊക്കെ വാഴ്ത്തിക്കൊണ്ട് എൻ്റെ അടുത്ത് അബദ്ധങ്ങൾ തെറ്റ് സംഭവിച്ചു എന്ന് യൂനുസ് നബി അലൈഹി സ്സലാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇത് നൽകുന്ന മെസ്സേജ് അതാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ടതാണ് അവരുടെ മക്കൾ, ഭാര്യ, ഭർത്താവ്, മാതാവ്, പിതാവ്, ഇതൊക്കെ. അവിടെ പോലും അതിനേക്കാളും വലുതാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത്. സ്വന്തം മകനേക്കാളും വലുതാണ് അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനം, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത്. എന്ന് ഖുർആൻ നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. കാരണം ഇല്ലെങ്കിൽ പരലോകത്ത് രക്ഷ ഉണ്ടാവില്ല, ഇഹലോകത്തും രക്ഷയുണ്ടാവില്ല. പരലോകത്തും ഇഹലോകത്തും രക്ഷ എന്നുള്ളത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് തീർച്ചയായും ഈ ആയത്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി നിലകൊള്ളാൻ അള്ളാഹുവിൻ്റെ ഖുർആൻ വ്യക്തമായി നൽകുന്ന സന്ദേശങ്ങൾ അത് യാഥാർത്ഥ്യപൂർവം ഉൾക്കൊള്ളാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ അതിൻ്റെ ഗൗരവത്തിൽ ഉൾക്കൊള്ളാൻ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ അത് പിന്നീട് വെച്ച് നിലനിർത്തുന്ന ദീർഘിപ്പിക്കുന്ന ഒരവസ്ഥക്ക് പകരം വളരെ പെട്ടെന്ന് തന്നെ ബോധ്യപ്പെടുന്ന ഓരോ സെക്കൻഡുകളിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറു ചെയ്ത് അവൻ്റെ കാരുണ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്ത് നമ്മുടെ ജീവിതം നമ്മൾ ക്രമപ്പെടുത്തണം. തീർച്ചയായും ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. 46-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. നൂഹ് നബി അലൈഹിസ്സലാം 47-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്. നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് തൻ്റെ മകൻ്റെ കാര്യത്തിൽ സംസാരിച്ചു, അത് അബദ്ധമാണെന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയപ്പോൾ തീർച്ചയായും നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ രക്ഷിതാവിനോട് ഇസ്തിഗ്ഫാർ തേടുകയും അവൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് അള്ളാഹുവിനോട് ഇനി വിവരമില്ലാത്ത അബദ്ധമായ പ്രവർത്തനങ്ങളിൽ ചോദ്യങ്ങളിൽ വന്നു പെടുന്നതിൽ നിന്ന് കാവൽ ചോദിച്ച നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മാതൃക നമുക്കും സ്വീകരിക്കാവുന്ന മനസ്സിലാക്കേണ്ടുന്ന ഉൾക്കൊള്ളേണ്ടുന്ന ചരിത്രമാണെന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ അതിൻ്റെ യഥാവിധിയിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതിൻ്റെ അനുഗ്രഹം ഇഹലോകത്തും പരലോകത്തും ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഴ്ചകൾ നമ്മുടെ റബ്ബ് നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നു. വസല്ലല്ലാഹു അലാ നബിയ്യന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
3: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് ഹൃദയവസന്തം സൂറത്ത് ഹൂദിലെ 47-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിച്ചത്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ജംഷീർ സലാഹി.
5: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്ന് നാം കേൾക്കുന്നത് ഹമാദ് അദ്ദഗരിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദ് 8 മുതൽ 17 വരെ വചനങ്ങൾ.

0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പം ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തിറങ്ങും, ചിലപ്പോൾ 10 സൂക്തിറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്, അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വിസ് നിയന്ത്രിക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയനിറഞ്ഞ എൻ്റെ കൊച്ച് അനുജന്മാരെ, അനുജത്തിമാരെ, എല്ലാ ദിവസവും ഈയൊരു സമയത്ത് ടെലിഗിസിൻ്റെ കേൾവിക്കായി ശബ്ദം ശ്രദ്ധിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാറെടുത്തു നിൽക്കുന്ന കൂട്ടുകാരെ, പതിവ് പോലെ ഇന്നും നമ്മൾ ടെലിഗിസ് ആരംഭിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ, ആഹ്ലാദത്തോടുകൂടി ഇന്ന് നമ്മോടൊപ്പം ചേരാനിരിക്കുന്ന ആദ്യത്തെ കോളർ ആരാണെന്ന് നമുക്കെല്ലാവർക്കും ശ്രദ്ധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസിലേക്ക് സ്വാഗതം. വിളിക്കുന്നത് ആരാണ്?
2: അഹമ്മദ് മുഹ്തദി.
1: അഹമ്മദ് മുഹ്തദി, മാഷാല്ലാ, നല്ല പേരാണല്ലോ. ആരാ മോനിക്ക് പേരിട്ടത്? ഇപ്പട്ടതാണല്ലേ. ഓക്കെ, ഇപ്പ എന്താ ചെയ്യണേ? ഇപ്പാക്ക് എന്താ ജോലി? മാഷാണ്? ഏത് സ്കൂളില്? എവിടെ? ആ, എന്തിന്റെ മാഷാണ്?
2: മലയാളം.
1: ഓക്കെ. പിന്നെ മോന് മദ്രസയിൽ പഠിക്കണ്ടോ? എവിടെയാണ്? ഐക്കരപ്പടിയുണ്ട്. ഏത് മദ്രസയാണ്? ഏത്? സലഫിയ. എത്രാം ക്ലാസ്സിലാ? ആറില്. സ്കൂളിൽ എത്രാം ക്ലാസ്സിലാ? ആറിൽ തന്നെയാണ്. വീട്ടിൽ വേറെ ആരൊക്കെയുള്ളത്? ഉപ്പയും. ആ, ഇപ്പൊ മോനാണ് ഇപ്പൊ ആണായിട്ടുള്ളത്. വീട്ടിലെ സ്റ്റാർ മോനാണ്. അഹമ്മദ് മുഹ്തദി, വീട്ടിലെ സ്റ്റാർ മോനാണ് ഇപ്പോ. ഓക്കെ, ശരി, നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം അല്ലേ. അവസാനത്തെ ജുസ്ഇൽ നിന്ന് മൂന്ന് ചോദ്യമാണ്. ഓക്കെ, മോന് ടെലിഗിസ് കേൾക്കാറുണ്ടോ? ആ, ടെലിഗിസ് കേൾക്കണം. അതുപോലെ കുട്ടികൾക്കുള്ള പ്രോഗ്രാം ഒക്കെ ഉണ്ടല്ലോ, പൂമരത്തണയിൽ.
2: അഞ്ഞൂറ്
1: കേൾക്കാറുണ്ട്. അത് ഉപ്പിയും കേൾക്കാറുണ്ട്, ഉമ്മയൊക്കെ കേൾക്കാറുണ്ട് അല്ലേ. ആ, അപ്പൊ മോനും കേൾക്കാറുണ്ട്. കുട്ടികൾക്ക് മാത്രമായിട്ട് കഥയും പാട്ടും നല്ല രസമുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ടല്ലോ, പൂമരത്തണലിൽ, സ്റ്റാർ ക്വസ്റ്റ്, ഈ മദ്രസ, അങ്ങനെ നല്ല നല്ല കാര്യങ്ങളും കഥകളും ഇതൊക്കെ പറയുന്ന നല്ല രസമുള്ള പ്രോഗ്രാമുകളുണ്ട്. മോന് കേൾക്കണം കേട്ടോ. ആ, കൂട്ടുകാരോടൊക്കെ അതൊക്കെ കേൾക്കാൻ പറയണം. എന്നാ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഞാനൊരു ആയത്തോത, അത് ഏത് സൂറത്തിലാണെന്ന് മോന് പറയാം. ആയിക്കോട്ടെ, ശരി. إنه كان في أهله مسرورا. أحمد مهتدي.
2: ഏതാണ്
1: അടുത്ത ആയത്തുകൂടി ഓതണോ? അടുത്ത ആയത്തുകൂടി ഓതണോ? إِنَّهُ ظَنَّ أَن لَّن يَحُورَ بَلَى إِنَّ رَبَّهُ كَانَ بِهِ بَصِيرًا فَلَا أُقْسِمُ بِالشَّفَقِ وَاللَّيْلِ وَمَا وَسَقَ. كِتْيَو
2: مُشْتَارَا
1: ഇൻഫിത്താറ് അല്ലെന്നാ തോന്നുന്നു കേട്ടോ. ഒന്നുകൂടി ആലോചിച്ച് പറ. ഒന്നുകൂടി ആലോചിച്ച് പറയൂ മോനെ. ഏതാവും പോ കൊറേ നേരം ആലോചിച്ചിട്ടുണ്ടെങ്കി ഇപ്പൊ കൊറേ കുട്ടികൾ വിളിക്കണുണ്ടോ. ആ അങ്ങനെ കൊറേ നേരം ആലോചിക്കാൻ പറ്റൂല. ഉറപ്പിച്ചു പറയണം. ആക്കാണോ ഈ കാണോ എന്ന് ചോദിക്കാൻ പാടില്ല. ഉറപ്പിച്ചു പറയണം. ഇജ്ജി പറഞ്ഞ രണ്ടെണ്ണത്തിൽ ഒന്ന് ശരിയാണ്, പക്ഷെ അതിലേതാന്ന് ഉറപ്പിച്ച് പറയണം. ഉറപ്പിച്ചോ? എന്നാ ഉത്തരം ശരിയാണ്. ഉത്തരം ശരിയാണ്. എന്നാ ഇനി രണ്ടാമത് ചോദിച്ചു കേട്ടോ. ഇനി ചെറിയൊരു സുഹൃത്ത് നോക്കാം, അപ്പൊ മോനക്ക് സന്തോഷാവും. ചെറുതാ വരുതാണ്ട്. അഹ്മദ് മുഹ്തദി, ചെറിയ സുഹൃത്തിന് ചോദിക്കണോ വലിയ സുഹൃത്തിന് ചോദിക്കണോ? മോന് പറയുന്നതിനനുസരിച്ച് ചോദിക്കാം. ചെറുതോ ചെറിയ? ആയിക്കോട്ടെ, എന്നാ ചെറിയൊരു സുഹൃത്തു നിന്നാണ്. പിന്നെ ഞാൻ ഓതുന്ന സൂറത്തിൻ്റെ ആയത്തിൻ്റെ മുകളിലുള്ള ആയത്താണ് ഓതേണ്ടത്. അതായത് ഞാൻ നാലാമത്തെ ആയത്ത് ഓതണമെങ്കിൽ മോൻ എത്രാമത്തെ ആയത്ത് ഓതണം?
2: മൂന്ന്.
1: ഓക്കെ, അപ്പോൾ എന്നാൽ ചെറിയ സൂറത്തിനാണ് മോന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ചെറുതാണ് ഓതണം കേട്ടോ. لقد خلقنا الإنسان في أحسن تقويم. رأيتم لي وضعنا؟ لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين. കിട്ടും എനിക്ക് തോന്നുന്നുണ്ട് നിനക്ക് മോനിക്ക് കിട്ടുമെന്ന്. ഒരു ക്ലൂ തരട്ടെ. ആ ഞാൻ ഏത് സൂറത്താന്ന് പറഞ്ഞുതരാ. ക്ലൂ ചോദിക്കേട്ടോ. സൂറത്തുത്തീൻ. സൂറത്തുത്തീൻ. ഓക്കെ, ഇനി ബാക്കി ഓത് നോക്കട്ടെ. ഓതിക്കോ. ഓക്കെ, ഉത്തരം ഫലഹും അജറുൻ ഗൈറു മംനൂൻ. ഓക്കെ ഓക്കെ, ഉത്തരം ശരിയാണ് കേട്ടോ. അഹമ്മദ് മുഹ്തദി ആറാം ക്ലാസ്സിലല്ലേ പഠിക്കണേ. മോന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ?
2: റമീസ്.
1: റമീസ്. റമീസ് നല്ല അടിക്കാരനാ? എഴുത്തുകാരനാ? മനസ്സിലായില്ല. ആ വിറ്റുകാരനല്ലേ, തമാശക്കാരനല്ലേ. അപ്പൊ മോനിക്ക് തമാശ ഭയങ്കര ഇഷ്ടാണ്. ആ ആയിക്കോട്ടെ. മോനിക്കപ്പോ ആരാവാനാ ഇഷ്ടം വലുതാവുമ്പോ? ഓ, അത് തമാശ പറഞ്ഞാണോ? അഹമ്മദ് മുഹ്തദി മോന് ഭയങ്കര വിറ്റാണല്ലോ. അപ്പൊ ഏതായാലും മോന് അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. ശരി, ഇനി ഒരു ചോദ്യം കൂടി ഉണ്ട്. ഇനി ഞാൻ ചോദിക്കുന്നത് ഒരായത്തിന്റെ ബാക്കി മോന് ഓതിയാ മതി, അപ്പൊ എളുപ്പമാണ്. فَأَخَذَهُ اللَّهُ نَكَالَ الْآخِرَةِ وَالْأُولَى. فَأَخَذَهُ اللَّهُ نَكَالَ الْآخِرَةِ وَالْأُولَى. ഒരായത്ത് കൂടി ഓതണോ? ഇന്ന ഫീ ദാലിക ലഇബ്റത ലിമൻ യഖ്ഷ. അതൊരു കിട്ടാത്ത ചോദ്യല്ലേ. പക്ഷെ മോന് കിട്ടുന്ന എനിക്ക് തോന്നണം കേട്ടോ. കിട്ടുവോ? ഇനിയിപ്പോ ആലോചിച്ച് നിന്നാലേ വേറെ കുട്ടികൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അപ്പൊ അഹമ്മദ് മുഹ്തദി, സാരല്ല, ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിളിച്ച് പിന്നെ അടുത്ത ഈ സമയങ്ങളിൽ വിളിച്ച് ഇനി സമ്മാനം നേടാം. ഓക്കെ. ഒന്നുകൂടി ഓതണോ? ഇന്ന ഫീ ദാലിക ലഇബ്റത ലിമൻ യഖ്ഷ. أأنتم أشد خلقا أم السماء بناها. എന്നാ ഇനി നമുക്ക് മോനെ ഒന്നുകൂടി നന്നായി പഠിച്ചിട്ട് അടുത്ത അവസരത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ, ആയിക്കോട്ടെ. ഇൻഷാല്ലാ മോന്റെ ആഗ്രഹങ്ങളൊക്കെ എന്തായാലും നടക്കാൻ വേണ്ടി നന്നായി പ്രാർത്ഥിക്കാം. മോനെ എല്ലാ പ്രോഗ്രാമുകളും ഇതുപോലെ ടെലിഗ്രസൊക്കെ കേട്ട് ഖുർആനൊക്കെ നന്നായി പഠിക്കണം കേട്ടോ. ഇൻഷാല്ലാ. ഐക്കരപ്പടിയിലുള്ള ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന അഹമ്മദ് മുഹ്തദി എന്ന കൂട്ടുകാരനായിരുന്നു ഇതുവരെ നമ്മോടൊപ്പം ടെലിഗസിൽ പങ്കെടുത്തത്. നിർഭാഗ്യവശാൽ മൂന്ന് ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം പറയാൻ അഹമ്മദ് മുഹ്തദിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും മോന് നന്നായി ഖുർആൻ പാരായണം ചെയ്തു. അതുപോലെ തന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല രൂപത്തിൽ എല്ലാ സംസാരങ്ങളും അതുപോലെ തന്നെ ഖുർആൻ പാരായണമൊക്കെ നന്നായിരുന്നു. അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ വിളിച്ച് സമ്മാനം നേടാൻ മോൻക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അള്ളാ അടുത്ത നമ്മുടെ സംസാരിക്കാനെത്തുന്ന നമ്മുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ആരാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹി.
1: പീസ് ഖുർആൻ റേഡിയോ ടെലിഗിസ് ആണ്. ആരാ വിളിക്കുന്നത്? റഷാദ്. എവിടുന്നാണ്? പത്തപ്പിരിയം. റഷാദ് മോൻ എത്രാം ക്ലാസ്സിലെ പഠിക്കുന്നത്? ഏത് സ്കൂളാ? പത്തപ്പിരിയം. മദ്രസയിൽ പഠിക്കുന്നു. എന്താ മോനെ അവിടുന്ന് കുറെ ശബ്ദം കേൾക്കണ്ട്? മോന് കുറച്ചുനാട് മാറി നിൽക്കുക. ആരുടെ ശബ്ദം കേൾക്കണത്? താത്താനത്ത് കുറച്ചു നേരം ഉണ്ടാക്കാൻ വരട്ടോ. ഞാൻ പീസ് റേഡിയോ ഒക്കെ വിളിച്ചിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് സമ്മാനം കിട്ടണം. അപ്പോൾ താത്ത കുറച്ചു നേരം ഉണ്ടാക്കിന്നാ. ആ അപ്പം ശബ്ദം കേൾക്കില്ല കേട്ടോ. അപ്പം മദ്രസയിൽ എത്രയാം ക്ലാസ്സിൽ പഠിക്കാൻ? അഞ്ചിൽ. ഏത് മദ്രസയിലാ? ഓക്കെ. പിന്നെ വീട്ടിലാരൊക്കെ ഉള്ളത്? അനിയനും. അനിയന എത്രാം ക്ലാസ്സിലാ?
2: ഒന്ന് നാലാം ക്ലാസ്സിനും. മറ്റേ ചെറുതാണ് കുട്ടി. അനിയത്തി യു കെ ജി.
1: കുട്ടി അനിയത്തി യു കെ ജി. ചെറിയ അനിയന് എത്ര എത്രയായി? ഒരു വയസ്സായോ? നടക്കോ? ചെയ്യ. നടക്കാനായിട്ടില്ല. എന്റെ പേര് വിളിക്കലുണ്ടോ? ഏതായാലും പീസ് റേഡിയോ ഒക്കെ വിളിച്ച് കിട്ടി. നമുക്ക് ടെലികിസിന്റെ മൂന്ന് ചോദ്യങ്ങളിലേക്ക് കടക്കല്ലേ. അതിനു മുമ്പ് പീസ് റേഡിയോ കേൾക്കാറുണ്ടോ? ഇടക്ക് ഏതൊക്കെ പ്രോഗ്രാമൊക്കെ കേൾക്കാറുണ്ട്? അന്നൂറ് അത് ഉമ്മയും വാപ്പയൊക്കെ കേൾക്കാറുണ്ട് അല്ലേ. അപ്പൊ മോന് കുട്ടികൾക്കുള്ള പ്രോഗ്രാം ഉണ്ടല്ലോ, നമ്മുടെ പൂമരത്തണലിൽ, അതിൽ പാട്ടും ആ സ്റ്റാർ ക്വസ്റ്റ്, ഈ മദ്രസ, അതൊക്കെ കേൾക്കണം കേട്ടോ. കൂട്ടുകാരോടൊക്കെ കേൾക്കാൻ പറയണം. അതിലൊക്കെ നല്ല നല്ല പാട്ടും കഥയും അതുപോലെ തന്നെ നല്ല നല്ല ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്ന നല്ല പ്രോഗ്രാമുകളാണ്. അപ്പോൾ ഉമ്മാനത്തും വാപ്പാനത്തും അതൊക്കെ വെച്ചേരാൻ പറയണം കേട്ടോ. ശരി, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തേത്, ഞാൻ ഓതുന്ന ആയത്തിൻ്റെ ബാക്കി ഓതിയാൽ മതി. ഓക്കെ. أعوذ بالله من الشيطان الرجيم فألهمها فجورها وتقواها
2: بسم الله الرحمن الرحيم فألهمها فجورها وتقواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها
1: رشاد من ചെറിയ എന്ന് രണ്ടായിട്ട് വിട്ടു തോന്നുന്നുണ്ട്. ഫഅൽഹമഹ ഫുജൂറഹ വതഖവാഹ
2: വഖദ് ഖാബ മൻ ദസ്സാഹ ഇദ് ബഅസ അഷ്ഖാഹ കദ്ദബത് സമൂദ് ബിതഖവാഹ ഇദ് ബഅസ അഷ്ഖാഹ വഖാല ലഹ.
1: ഓക്കെ ഓക്കെ മാ റസാദ് മോനെ, മോനെ ഖുർആൻ കേൾക്കാറുണ്ടോ? ആ മോൻ്റെ ഓത്ത് ശൈലി കാണുമ്പോഴേ പിന്നെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. നല്ല ഓത്താണ് കേട്ടോ. ആരുടെ ഓത്താ കേൾക്കാറുള്ളത്? സുദേശൻ്റെ. സുദേശൻ്റെ അതേപോലെ മോൻ്റെ ഓത്ത് ആവണുണ്ടല്ലോ. വലുതാവുമ്പോൾ സുദേശിനെക്കാളും ഉഷാറാവോ? ഇൻഷാല്ലാ നന്നായി ഓതണം കേട്ടോ. പിന്നെ ഖുർആൻ മനപ്പാടം പഠിക്കണുണ്ടോ? എവിടുന്നാ പഠിക്കണേ? ബക്കറ മുതൽ പഠിക്കണുണ്ട്. ബക്കറ ഏതുവരെ പഠിച്ചപ്പോ? റിപ്പീറ്റ് ആണ്. ഫുള്ള് കഴിഞ്ഞിക്കണോ? കുറേ ഫുള്ള് കഴിഞ്ഞിക്കണോ? മാഷാല്ലാ. എന്നാ ഞാൻ ഒരു ആയത്ത് ഓതട്ടെ, അതിന് ബാക്കി ഓതുമോ? കിട്ടുമോ? എവിടുന്നാണ് പഠിച്ചത്? എടക്കരയിരുന്നു അല്ലേ. ഓക്കെ, എന്നാ ഞാൻ ഇത് ചോദ്യമായിട്ട് കൂട്ടണ്ട, വെറുതെ ഒരു ചോദ്യം കേട്ടോ.

0: الأرض.
1: أم لهم شرك في السماوات والأرض ائتوني بكتاب من قبل هذا أو أثارة من علم إن كنتم صادقين. ومن أظلم ممن افترى على ومن أضل ممن افترى على الله
0: ممن يدعو
1: ومن أضل
0: ممن يدعو
1: من دون الله ممن يدعو من دون الله أروني
0: من لا
1: من لا
0: يستجيب
1: يستجيب
0: له.
1: له يوم القيامة.
0: മാഷാല്ലാ, ഏതായാലും മോന് കിട്ടുന്നുണ്ട്. പിന്നെ ഏത് ഖുർആൻ പഠിക്കുന്ന ആളുകൾക്കും പിന്നെ കുറേ അങ്ങോട്ടൊക്കെ മാറിപ്പോകും അല്ലേ, അതൊരു പ്രശ്നമാണ് അല്ലേ. കുറേ ആയത്തുകൾ ഇങ്ങനെ ഒരേപോലെ വരുമ്പോൾ, അപ്പോൾ നല്ല റിപ്പീറ്റ് ചെയ്താണ് കേട്ടോ. ഒന്നുകൂടി ചോദിക്കട്ടെ. ഇപ്പോൾ ചോദിച്ച സൂറത്ത് അഹ്കാഫിലെ ആയത്താണ് ഇപ്പോൾ ഞാൻ ചോദിച്ചത്. അത് മോന് വളരെ സുന്ദരമായിട്ട് ഓതിയല്ലോ. എന്നാ ഞാൻ വേറെ ഒന്നുകൂടി ചോദിച്ചോട്ടെ. ഓക്കെ. വഇമ്മിൻകും ഇല്ലാ വാരിദുഹ കാന അലാ റബ്ബിക ഹത്മം മഖ്ദിയ. മറ്റേ സൂറത്ത് മറിയമത്തായത്താണ്, അവിടെ റിപ്പീറ്റ് എത്തിയിട്ടുണ്ടാവില്ല അല്ലേ. എന്നാൽ ചെറിയ സൂറത്ത് ചോദിക്കട്ടെ, ചെറിയ ഭാഗങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? ഏതുവരെ?
1: അടിയില് തബാറക്ക് വരെ ചെയ്തിട്ടുള്ളൂ.
0: തബാറക്ക് വരെ ചെയ്തിട്ടുള്ളൂ. എന്നാ ഒരു ഒരാഴ്ച തോന്നട്ടെ. الإنسان خلق هلوعا
1: إذا مسه الشر جزوعا وإذا مسه الخير منوعا

0: المحروم والذي
1: اوكي ما شاء الله أشهد من ما شاء الله ഉഷാറാണ് ട്ടോ. അപ്പോൾ ഇനി നന്നായി റിപ്പീറ്റ് ചെയ്ത് എല്ലാം ഇങ്ങനെ തെറ്റാത്ത രൂപത്തിൽ നന്നായി ഉഷാറാണ് ട്ടോ. പിന്നെ എല്ലാ പിന്നെ വരും വർഷങ്ങളിലൊക്കെ അത് നിലനിർത്തണം കേട്ടോ. അതൊരിക്കലും മറക്കണ രൂപം ഉണ്ടാവരുത്. ഇമാമക്കാരുണ്ടോ? നോമ്പിനോട് കരുവാരക്കൊണ്ട് മാഷാല്ല. ഓക്കെ, അപ്പോൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് അത് നിലനിർത്തണം ഇമാമത്തൊക്കെ നിന്നിട്ട് കേട്ടോ. എന്നാ ഇപ്പോൾ എത്ര ചോദ്യം കഴിഞ്ഞാൽ? ഒന്ന് കഴിഞ്ഞു. എന്നാൽ രണ്ടാമത് ചോദ്യം ചോദിക്കട്ടെ. ഞാൻ ഒരു ആയത്ത് ഓതാം, അതായത് സൂറത്തിലാന്ന് മോന് പറഞ്ഞു. ഫല ഉഖ്സിമു ബിശ്ശഫഖ് വല്ലൈലി വമാ വസഖ്. ഓക്കെ മാഷാല്ല, ഉത്തരം ശരിയാണ് കേട്ടോ. ഇപ്പം മോനെ ഉത്തരം പെട്ടെന്ന് പറയുന്നത് എനിക്കറിയാം, അതുകൊണ്ടാണ് ഇത്ര പിന്നെ ടഫായിട്ട് ചോദിച്ചാലും മോൻ ഉത്തരം പറയും. എന്നാൽ ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ ലാസ്റ്റ്. ഓക്കെ, فلينظر الإنسان إلى طعامه. അതിൻ്റെ തൊട്ട് മുകളിലുള്ള ആയത്ത്, താഴത്തല്ല, പോതിയത് 24-ാമത്തെയാണ്, 23-ാമത്തെ ആയത്ത് പോകാം.
0: മുമ്പത്തെ

0: باء.
1: فليغضل الصوت كلا لما
0: باكين.
1: كلا لما يقضي ما أمره.
0: ഓക്കെ, ഉത്തരം ശരിയാണ് കേട്ടോ. ഓക്കെ, അപ്പം മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടി. പീസ് റേഡിയോ വിളിച്ചതിൽ സന്തോഷമായി അല്ലേ. സമ്മാനം കിട്ടി. ഇനി എല്ലാവരോടും പറയണം കേട്ടോ. പീസ് റേഡിയോ മറ്റ് പ്രോഗ്രാമുകൾ കേൾക്കാറുണ്ടോ? പിന്നെ കുട്ടികൾക്കുള്ള പ്രോഗ്രാമുണ്ട്, അത് കേൾക്കാറുണ്ടോ? പൂമരത്തണലിൽ, സ്റ്റാർ ക്വസ്റ്റ്, അതുപോലെ ഈ മദ്രസ, അതൊക്കെ കേൾക്കണം കേട്ടോ. അതിൽ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്, പാട്ടുകളുണ്ട്, കഥകളുണ്ട്. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ നന്നായി ഖുർആനൊക്കെ റിപ്പീറ്റ് ചെയ്ത് പിന്നെ എന്നും പഠിച്ചത് എന്നും ഉണ്ടാവണം കേട്ടോ. ഇൻഷാല്ലാ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പത്ത് പിരിയത്തുള്ള ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന റഷാദ് മോനാണ് നമ്മോടൊപ്പം ടെലിക്വിസിൽ പങ്കെടുത്തത്.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ 25-ാം അധ്യായം സൂറ ഫുർഖാനിലെ 61 മുതൽ 88 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ സൂറ 54 മുതൽ 53 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഹമദ് ഉസൈൻ.
1: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ഖിറാഅത്തിൽ ഓത്തിൽ വന്നു പോകുന്ന തെറ്റുകളെ സംബന്ധിച്ചാണ് പഠിച്ചു മനസ്സിലാക്കി വരുന്നത്. സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. 28 വരെയുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി. 29-ാമത്തെ ആയത്ത് ഇൻഷാ അള്ളാ ഇന്ന് നമുക്ക് പഠിക്കാം.

വഖുലിൽ ഹഖു മിൻ റബ്ബിക്കും, വഖുലിൽ ഹഖു മിൻ റബ്ബിക്കും. ഇവിടെ വഖുലിൽ ഹഖു എന്നതിലെ ഖാഫ് രണ്ട് സ്ഥലങ്ങളിലെയും ഖാഫ് ശ്രദ്ധിക്കണം. അതോടൊപ്പം സാധാരണ ഓതി പോകുമ്പോൾ വഖുലിൽ ഹഖു എന്നുള്ളത് വഖുലിൽ ഹഖു വഖുലിൽ ഹഖു, ഹ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. വഖുലിൽ ഹഖു വഖുലിൽ ഹഖു എന്ന് പറയുമ്പോൾ വഖുലിൽ ഹഖു എന്നാണ്. മിൻ റബ്ബിക്കും ഇദ്ഗാം ബിലാ ഗുന്ന, നൂനിനെ റായിലേക്ക് ഇദ്ഗാം ചെയ്യുന്നു. മിർ റബ്ബിക്കും മിർ റബ്ബിക്കും എന്നാണ്, നൂനിന്റെ ശബ്ദം കേൾക്കാത്ത രൂപത്തിൽ വായിക്കണം. മിർ റബ്ബിക്കും വഖുലിൽ ഹഖു മിർ റബ്ബിക്കും ഫമൻ ഷാ, സുക്കൂനുള്ള നൂനിന് ശേഷം ഷീന് ഇഖ്ഫാവും ബിഗുന്ന, ഷാ മദ് മുത്തസിൽ നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നിർബന്ധമായിട്ട് നീട്ടണം. ഫൽ യു മിൻ വല, ഇവിടെ യു മിൻ വ നൂന് സാക്കിനയ്ക്ക് ശേഷം വാവ്, അതുപോലെ തന്നെ വമൻ വമൻ ഷാ ഫൽ യക്ഫുർ, ഇവിടെയൊക്കെ സുക്കൂനുള്ള നൂനിന് ശേഷം വാവ് വന്നാൽ ഇദ്ഗാം നാഖിസ്, അതുപോലെ വമൻ ഷാ സുക്കൂനുള്ള നൂനിന് ശേഷം ഷീന് ഇഖ്ഫാവും ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ ഷാ മദ് മുത്തസിൽ മുൻപ് പറഞ്ഞു, ഫല്യഖ്ഫുർ ഫല്യഖ്ഫുർ കാഫിനെ ഖൽഖല ചെയ്യരുത്. ഒന്നുകൂടെ പറയാം, ഫമൻ ഷാ ഫല്യുമിൻ വമൻ ഷാ ഫല്യഖ്ഫുർ, ഈ രൂപത്തിൽ കൃത്യമായിരിക്കണം ഖിറാഅത്ത്. ഇന്ന അഅ്തദിന ലിദ്ദാലിമീന നാറ, ഇവിടെ അഅ്തദിന എന്നതിലെ ഐൻ ഇന്ന അഅ്തദിന എന്നാവുമ്പോൾ മാറുന്നു. ലിദ്ദാലിമീന സാധാരണ മാറിപ്പോകുന്ന ഒരു അക്ഷരമാണ് ദാദ്. ലിദ്ദാലിമീന ലിദ്ദാലിമീന എന്നായിരിക്കും നമ്മളൊക്കെ ഓതുന്നത്, തെറ്റാണത്. ലിദ്ദാലിമീന അല്ല, ലിദ്ദാലിമീന. നാറൻ അഹാത ബിഹിം, ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം, നാറൻ അഹാത അല്ല, നാറൻ അഹാത, നാറൻ നാറൻ അഹാത. തൻവീനു ശേഷം ഹംസ വന്നാൽ ഹംസ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത്. നാറൻ അഹാത ബിഹിം, അഹാത ബിഹിം സുറാദിഖുഹ സുറാദിഖുഹ, അവിടെ സുറാദിഖുഹ എന്ന് ഓതി ഖാഫിന്റെ മഖ്റജ് മാറരുത്, കാഫാവും. وَإِنْ يَسْتَغِيثُوا يُغَاثُوا وَإِنْ يَسْتَغِيثُوا نون ساكنك شاشم ياء إدغام ناقص وَإِنْ يَسْتَغِيثُوا أبدا يستغيثوا إن دل غينم ثاؤم أدو بولا يغاثوا أبدا يم غينم ثاؤم إي رند أكشرو ماروان ساد دي وند يستغيثوا يغاثوا إي روبة تلو درد يستغيثوا يغاثوا بما إن മദ് മുത്തസിൽ, മദ്ദിന്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, അതേ പദത്തിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. ബിമഇൻ കൽ മുഹ്ലിയശ്വിൽ വുജൂഹ്, ഇവിടെ ബിമഇൻ കൽ തൻവീന് ശേഷം കാഫ്, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാവും ബിഗുന്ന, ബിമഇൻ കൽ മുഹ്ലി കൽ മുഹ്ലി, ഹാഇനെ കൽക്കല ചെയ്യരുത്, കൽ മുഹ്ലി അല്ല കൽ മുഹ്ലി. യശ്വിൽ വുജൂഹ് യശ്വിൽ വുജൂഹ്, ഹാഇനെ അവിടെ സുക്കൂൻ നൽകിക്കൊണ്ടാണ് വഖഫ് ചെയ്യുന്നത്, മദ്യ ആയുർദുൽ സുക്കൂൻ പോലെയാണ് വഖഫ് ചെയ്യുകയാണെങ്കിൽ നീട്ടേണ്ടത്. വുജൂഹ് ബിസ ഷറാബു ബിസ, കൃത്യമായിട്ടും ശ്രദ്ധിക്കണം, ബിസ ഷറാബു അല്ല ബിസ ഷറാബു അല്ല ബിസ ഷറാബു ബിസ, ഹംസയെ കലകല ചെയ്യാനും പാടില്ല, തസ്ഹീൽ ചെയ്യാനും പാടില്ല. ബിസ ബിസ ഷറാബു, ഈ ബിസ ഷറാബു അവിടെ തസ്ഹീൽ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ നമ്മുടെ ഖിറാഅത്തിലാണ്, ഇമാം ഹഫ്സിന്റെ ഖിറാഅത്ത് പ്രകാരം എന്താക്കണം, ബിസ ബിസ ഈ രൂപത്തിലാണ് ഓതേണ്ടത്, അവിടെ ബിസ എന്നല്ല. ബിസ ഷറാബു വസഅത് മദ് മുത്തസിൽ, മുകളിൽ പറഞ്ഞതുപോലെ തന്നെ വസഅത് മുർത്തഫഖ, തഇനെ ഖൽഖല ചെയ്യരുത്, വസഅത് അല്ല വസഅത് മുർത്തഫഖ. ഒന്നുകൂടെ ശ്രദ്ധിക്കാം,

0: സൂറത്തുൽ കഹ്ഫിലെ 29-ാമത്തെ ആയത്താണ് കേട്ട് മനസ്സിലാക്കിയത്. കൃത്യമായിട്ട് പാരായണം ചെയ്യുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ്

0: പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറ 521 മുതൽ അതിൻ്റെ അവസാനം വരെയും തുടർന്ന് സൂറ അഷ്ഷൂറ വരെ പാരായണം അഷ്ഷേഖ് നബീൽ അർ റിഫായി.

0: റേഡിയോ. നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിന്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 90-91 ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
3: വചനം 90. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, യഅ്മുറു, കൽപ്പിക്കുന്നു, ബിൽ അദ്ലി, നീതിയെപ്പറ്റി, നീതി ചെയ്യുവാൻ, വൽ ഇഹ്സാനി, നന്മ അഥവാ പുണ്യം ചെയ്യുവാനും, വ ഈതായി, കൊടുക്കുവാനും, ദിൽ ഖുർബ, അടുത്ത കുടുംബ ബന്ധമുള്ളവർക്ക്, വയൻഹ, അവൻ വിരോധിക്കുകയും ചെയ്യുന്നു, അനിൽ ഫഹ്ഷായി, നീചവൃത്തിയെക്കുറിച്ച്, വൽ മുങ്കർ, വെറുക്കപ്പെട്ടതിനെയും ദുരാചാരത്തെയും, വൽ ബഗ്യി, അതിക്രമത്തെയും ക്രമം തെറ്റുന്നതിനെ, ധിക്കാരത്തെയും, യഈലുക്കും, അവൻ നിങ്ങൾക്കു സതുപദേശം നൽകുന്നു, ഉപദേശം നൽകുകയാണ്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ, അയക്കും, തദക്കറൂൻ, നിങ്ങൾ ഉറ്റാലോചിക്കും, ഓർമ്മ വെക്കും.
4: ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി.

0: നിശ്ചയമായും അല്ലാഹു നീതി ചെയ്യുവാനും നന്മ ചെയ്യുവാനും കുടുംബബന്ധമുള്ളവർക്ക് കൊടുക്കുവാനും കൽപ്പിക്കുന്നു. നീചവൃത്തിയെയും ദുരാചാരത്തെയും അതിക്രമത്തെയും കുറിച്ച് അവൻ വിരോധിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഓർമ്മ വയ്ക്കുവാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് സതുപദേശം നൽകുകയാണ്.
1: എല്ലാ നന്മകളുടെയും തിന്മകളുടെയും നിദാനം അടങ്ങിയതും സന്മാർഗ വ്യവസ്ഥയുടെ അടിത്തറയിലേക്ക് വിരൽ ചൂണ്ടുന്നതുമായ ഒരു വചനമത്രേ ഇത്. ഇബ്നു ജരീർ, തബറാനി, ഹാക്കിം റഹ്മത്തുല്ലാഹി അലൈഹിം മുതലായവരും ബുഖാരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അദബിലും ബൈഹക്കി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഷുഅബിലും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കിതാബിലെ ഏറ്റവും മഹത്തായ ആയത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹു അവനല്ലാതെ ഒരാരാധ്യനുമില്ല, ജീവത്തായുള്ളവനാണ്, സർവനേന്താവായുള്ളവനാണ് എന്ന ആയത്താകുന്നു. നന്മയും തിന്മയും ഏറ്റവും അധികം ഉൾക്കൊള്ളുന്ന ആയത്ത് സൂറത്തുൻ നഹലിലെ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, നിശ്ചയമായും അല്ലാഹു നീതി ചെയ്യുവാനും നന്മ ചെയ്യുവാനും കൽപ്പിക്കുന്നു എന്ന ഈ ആയത്താകുന്നു. കാര്യങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും പ്രേരിപ്പിക്കുന്ന ആയത്ത് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, ആർ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ അവന് അവൻ പോംവഴി അഥവാ രക്ഷാമാർഗം ഏർപ്പെടുത്തി കൊടുക്കുകയും അവൻ വിചാരിക്കാത്ത വിധത്തിലൂടെ അവന് ഉപജീവനം നൽകുകയും ചെയ്യും. സൂറത്തു ത്വലാഖ് വചനം 2-3 എന്നുള്ള ആയത്താകുന്നു. സുപ്രതീക്ഷ നൽകുന്നതിൽ ഏറ്റവും ശക്തിമത്തായത് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. പറയുക, തങ്ങളുടെ സ്വന്തങ്ങളോട് അതിരുകവിഞ്ഞ അടിമകളെ, നിങ്ങൾ അല്ലാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് ആശമുറിയരുത്. നിശ്ചയമായും അല്ലാഹു പാപങ്ങൾ മുഴുവനും പൊറുക്കുന്നതാണ്. സൂറത്തു സുമർ വചനം 53 എന്ന ആയത്താകുന്നു. ഹാഫിദ് അബൂയ അലിയും മറ്റും ഉദ്ധരിച്ച ഒരു സംഭവത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു. അറേബ്യയിലെ ഒരു തത്വജ്ഞാനിയായിരുന്ന അക്സമുബിനു സൈഫി

0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വെളിപാടിനെ പറ്റി കേട്ടപ്പോൾ നേരിൽ ചെന്ന് വിവരമറിയുവാൻ വേണ്ടി അദ്ദേഹം ആളയച്ചിരുന്നു. അവരിൽ നിന്ന് അദ്ദേഹം ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്ന ഈ ആയത്തിനെ പറ്റി അറിയുവാനിടയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉത്കൃഷ്ട സ്വഭാവങ്ങളെപ്പറ്റി കൽപ്പിക്കുന്നതായും നികൃഷ്ട സ്വഭാവങ്ങളെക്കുറിച്ച് വിരോധിക്കുന്നതായും കാണുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ തലകളായിരിക്കണം, വാലുകളായി തീരരുത്, അഥവാ മുമ്പന്മാരാവണം, പിമ്പന്മാരാവരുത്. മൂന്ന് കാര്യങ്ങളാണ് ഈ വചനത്തിൽ അള്ളാഹു കൽപ്പിക്കുന്നത്. ഒന്നാമത്തേത് അൽ അദിൽ അഥവാ നീതി. അമിതമാക്കുകയോ വീഴ്ച വരുത്തുകയോ ചെയ്യാതെ ഓരോ കാര്യത്തിലും അതതിൻ്റെ മധ്യമവും മിതവുമായ നില കൈക്കൊള്ളുക എന്നത്രേ നീതി കൊണ്ട് വിവക്ഷ. അള്ളാഹുവിനെ സംബന്ധിക്കുന്നതോ സൃഷ്ടികളെ സംബന്ധിക്കുന്നതോ ആയ ഏതു കാര്യത്തിലും സ്വന്തം കാര്യത്തിൽ പോലും ഇത് നിർബന്ധമാകുന്നു. നീതി പാലിക്കപ്പെടാത്ത കാര്യങ്ങളെല്ലാം അനീതിയും അക്രമവും തന്നെ. അബ്ദുല്ലാഹിബിന് അമ്ര ബിൻ ആസ് റളിയല്ലാഹുവിൻ്റെ പ്രസിദ്ധമായ ഒരു സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി സല്ലമ അദ്ദേഹത്തോട് ഇങ്ങനെ പറയുകയുണ്ടായി, നിശ്ചയമായും തൻ്റെ ശരീരത്തോട് തനിക്ക് കടമയുണ്ട്, തൻ്റെ കണ്ണുകളോടും തനിക്ക് കടമയുണ്ട്, തൻ്റെ ഭാര്യയോടും തനിക്ക് കടമയുണ്ട്, തന്നെ സന്ദർശിക്കുന്നവരോടും തനിക്ക് കടമയുണ്ട്. അതുകൊണ്ട് എല്ലാ മാസത്തിലും താൻ മൂന്ന് സുന്നത്ത് നോമ്പ് നോറ്റാൽ മതി. കാരണം തനിക്ക് ഓരോ നന്മക്കും പത്തിരട്ടി പ്രതിഫലം ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാലം മുഴുവനും നോമ്പ് പിടിക്കലായി. ബുഖാരി മുസ്ലിം. നീതി പാലനത്തിൽ ഒന്നാം സ്ഥാനം അർഹിക്കുന്നത് അള്ളാഹുവിൻ്റെ അധികാരാവകാശങ്ങളും മഹത്വങ്ങളും അവന് മാത്രം വകവെച്ചു കൊടുക്കുകയെന്ന തൗഹീദും, അനീതികളിൽ വെച്ച് ഏറ്റവും ഗൗരവമേറിയത് അതിൻ്റെ വിപരീതമായ ശിർക്കുമാകുന്നുവെന്ന് പറയേണ്ടതില്ല. അതെ, ഇന്ന ശിർക്ക ലദുൽമുൻ അലീം, നിശ്ചയമായും ശിർക്ക് വമ്പിച്ച അനീതിയാകുന്നു. അധ്യായം 31 വചനം 13. മുഹമ്മദ് ബിൻ അൽ ഖുറലി റഹിമഹുല്ലയിൽ നിന്ന് ഇബ്നു അബി ഹാത്തിം റഹിമഹുല്ല ഇങ്ങനെ ഉദ്ധരിക്കുന്നു, എന്നെ ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല വിളിച്ച് എനിക്ക് നീതിയെക്കുറിച്ച് വിവരിച്ചു തരണം എന്നാവശ്യപ്പെട്ടു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, അഹോ, വലിയൊരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചത്. ചെറിയ മനുഷ്യർക്ക് നിങ്ങൾ പിതാവും വലിയവർക്ക് മകനും സമന്മാർക്ക് സഹോദരനും അതേപ്രകാരം തന്നെ സ്ത്രീകളോടും ആയിക്കൊള്ളുക. ജനങ്ങളോട് അവരുടെ കുറ്റങ്ങൾക്കനുസരിച്ചും അവരുടെ ശരീരങ്ങൾക്കനുസരിച്ചും ശിക്ഷാ നടപടി സ്വീകരിക്കുക. നിങ്ങളുടെ ദേശം നിമിത്തം ഒരാളെയും ഒരൊറ്റ ചമ്മട്ടിയടിയും അടിക്കരുത്, എന്നാൽ നിങ്ങൾ അക്രമിയായിത്തീരും. നീതിയുടെ വ്യാപ്തി മേലുദ്ധരിച്ചതിൽ നിന്നെല്ലാം വ്യക്തമാണല്ലോ. രണ്ടാമത്തേത് അൽ എഹ്സാൻ, നന്മ ചെയ്യൽ അഥവാ പുണ്യം ചെയ്യൽ. നിർബന്ധ കടമകൾ എന്ന പോലെ ഐച്ഛികമായ ദാനധർമ്മങ്ങൾ, ആരാധനാകർമ്മങ്ങൾ, ജനോപകാരപ്രദമായ കാര്യങ്ങൾ മുതലായ എല്ലാ പുണ്യകർമ്മങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ഇങ്ങോട്ട് തിന്മ ചെയ്തവരോട് അങ്ങോട്ട് തിന്മ ചെയ്യാതെ നന്മ ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും മേലേക്കിടയിലുള്ള നന്മയത്രേ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ബുഖാരിയും മുസ്ലിമും റഹ്മത്തുള്ളാഹി അലൈഹിമ ഉദ്ധരിച്ച പ്രസിദ്ധമായ ഒരു ഹദീസിൽ ഇഹ്സാൻ എന്ന വാക്കിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വ്യാഖ്യാനം ഇങ്ങനെയാണ്: അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അള്ളാഹുവിനെ കാണുന്നുവെന്ന പോലെ അവനെ നീ ആരാധിക്കുകയാണ്. നീ അവനെ കാണുന്നില്ലെങ്കിലും നിശ്ചയമായും അവൻ നിന്നെ കാണുന്നുണ്ട്. മൂന്നാമത്തേത് ഈതാ ഇദുൽ ഖുർബ, കുടുംബ ബന്ധമുള്ളവർക്ക് കൊടുക്കൽ. ഇത് വാസ്തവത്തിൽ ആദ്യത്തെ രണ്ട് കൽപ്പനകളിൽ ഉൾപ്പെട്ടതാണെങ്കിലും ഇതിൻ്റെ പ്രാധാന്യം നിമിത്തം പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. സന്ദർഭവും ആവശ്യവും അനുസരിച്ച് അടുത്ത ബന്ധുക്കൾക്ക് ധനം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്തു കൊടുക്കുന്ന എല്ലാ നന്മകളുമാണ് വിവക്ഷ. കുടുംബബന്ധം പാലിക്കുവാൻ പ്രേരിപ്പിക്കുകയും അത് മുറിക്കുന്നതിനെപ്പറ്റി ആക്ഷേപിക്കുകയും ചെയ്യുന്ന എത്രയോ ഖുർആൻ വചനങ്ങളും നബി വചനങ്ങളും നിലവിലുള്ളത് പ്രസ്താവ്യമത്രേ. മൂന്ന് കാര്യങ്ങൾ കൽപ്പിച്ചതുപോലെ മൂന്ന് കാര്യങ്ങൾ ഈ വചനത്തിൽ അള്ളാഹു വിരോധിക്കുകയും ചെയ്യുന്നു. ഒന്നാമത്തേത് അൽ ഫഹ്ഷാവ് അഥവാ നീചവൃത്തി. സ്വേച്ഛകൾക്കും വികാരങ്ങൾക്കും വഴങ്ങിക്കൊണ്ടുണ്ടാകുന്ന വ്യഭിചാരം, മോഷണം, മദ്യപാനം പോലെയുള്ള ദുർവൃത്തികളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. രണ്ടാമത്തേത് അൽ മുൻകർ, ദുരാചാരം അഥവാ വെറുക്കപ്പെട്ട കാര്യം. മതദൃഷ്ട്യ നിഷിദ്ധമായതും ജനമധ്യേ ആക്ഷേപകരമായതും നിഷ്പക്ഷ ബുദ്ധിയും തൻ്റെടവുമുള്ള ആളുകൾ വെറുക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ഇതിൽപ്പെടുന്നു. മൂന്നാമത്തേത് അൽ ബഗയ് അഥവാ അതിക്രമം. അക്രമമായോ അഹംഭാവം കൊണ്ടോ അസൂയ നിമിത്തമോ സ്വാർത്ഥ താല്പര്യങ്ങളെ മുൻനിർത്തിയോ ഉണ്ടാകുന്ന കയ്യേറ്റം, വാക്കേറ്റം മുതലായ എല്ലാ അതിരുകവിച്ചലുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഇങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളോട് അള്ളാഹു കൽപ്പിക്കുകയും ചില കാര്യങ്ങളെ നിങ്ങളോട് വിരോധിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ഐഹികവും പാരത്രികവുമായ ഗുണത്തിനു വേണ്ടിയാണ്. അള്ളാഹുവിന് അതുമൂലം യാതൊന്നും നേടുവാനില്ല. നിങ്ങൾ മനസ്സിരുത്തി ആലോചിച്ചു നോക്കിയാൽ നിങ്ങൾക്കു തന്നെ അത് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ ഉപദേശങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കണം എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഈ വചനം അള്ളാഹു അവസാനിപ്പിക്കുന്നു. യഅദുക്കും ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ഓർമ്മ വെക്കുവാനായി അള്ളാഹു നിങ്ങൾക്ക് സതുപദേശം നൽകുകയാണ്. ഈ വചനത്തിൽ മൊത്തമായി പ്രസ്താവിക്കപ്പെട്ട കാര്യങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ് തുടർന്നുള്ള ഏതാനും വചനങ്ങളിൽ കാണുന്നത്.
1: വചനം 91. വഔഫു, നിറവേറ്റുകയും ചെയ്യുവീൻ, പൂർണ്ണമാക്കുകയും ചെയ്യുവീൻ. ബിഅഹ്ദി, കരാറിനെ, ഉടമ്പടിയെ, പ്രതിജ്ഞയെ. അല്ലാഹി, അല്ലാഹുവിൻ്റെ. ഇദാ അഹദ്തും, നിങ്ങൾ കരാർ ചെയ്താൽ, ഉടമ്പടി ചെയ്താൽ. വലാ തൻഖുദു, നിങ്ങൾ ഉടക്കുകയും ചെയ്യരുത്, ലംഘിക്കുകയും ചെയ്യരുത്. അൽ അയ്മാൻ, സത്യങ്ങളെ. ബഅദ, ശേഷം, പിന്നീട്. തൗകീദിഹ, അവയെ ബലപ്പെടുത്തിയതിൻ്റെ, ഉറപ്പിച്ചതിൻ്റെ. വഖദ് ജഅൽതും, നിങ്ങൾ ആക്കിയിരിക്കെ. അല്ലാഹ, അല്ലാഹുവിനെ. അലൈക്കും, നിങ്ങളുടെ മേൽ. കഫീല, ജാമ്യക്കാരൻ, ഏറ്റെടുത്തവൻ, ഉത്തരവാദി. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു. യഅലമു, അവൻ അറിയും, അറിയുന്നു. മാ തഫഅലൂൻ, നിങ്ങൾ ചെയ്യുന്നതിനെ.

0: നിങ്ങൾ കരാർ അഥവാ ഉടമ്പടി ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ വക കരാറിനെ നിങ്ങൾ നിറവേറ്റുകയും ചെയ്യുവിൻ. സത്യവാചകങ്ങളെ ഉറപ്പിച്ചതിനു ശേഷം നിങ്ങൾ അവയെ ലംഘിക്കുകയും അരുത്. നിങ്ങളുടെ മേൽ നിങ്ങൾ അള്ളാഹുവിനെ ജാമ്യക്കാരനാക്കി അഥവാ സാക്ഷിയാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് നിശ്ചയമായും അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതിനെ പറ്റി അറിയുന്നതാണ്.
1: അഹ്ദില്ല അഥവാ അള്ളാഹുവിന്റെ കരാർ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടതെന്താണെന്നുള്ളതിൽ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഒന്നിലധികം അഭിപ്രായങ്ങൾ കാണാം. കൂടുതൽ യോജിപ്പുള്ളതായി തോന്നുന്നതും ഇമാം ഇബ്നു ജരീർ, ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹിമ മുതലായവർ സ്വീകരിച്ചിരിക്കുന്നതുമായ അഭിപ്രായമനുസരിച്ച് ഒന്നാമത്തെ വാക്യത്തിൽ മനുഷ്യർ സ്വയം ഏറ്റെടുക്കുന്ന എല്ലാത്തരം കരാറു ബാധ്യതകളും നിറവേറ്റേണ്ടതാണ് എന്നുള്ള ഒരു പൊതുകൽപ്പനയും, രണ്ടാമത്തെ വാക്യത്തിൽ അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്യുന്ന ശബ്ദങ്ങളൊന്നും ലംഘിച്ചുകൂടാത്തതാണെന്നുള്ള ഒരു പ്രത്യേക കൽപ്പനയും അടങ്ങിയിരിക്കുന്നു. എല്ലാ ശബ്ദങ്ങളും നിറവേറ്റുവാൻ കടമപ്പെട്ടവയാണെങ്കിലും അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അതിനെ ശക്തിപ്പെടുത്തുമ്പോൾ ആ കടമ കൂടുതൽ ശക്തിപ്പെടുന്നുവെന്നും അതാണ് ബഅദ തൗക്കീദിഹ, അവയെ ഉറപ്പിച്ച ശേഷം എന്ന വാക്ക് സൂചിപ്പിക്കുന്നതെന്നും ഈ അഭിപ്രായക്കാർ ചൂണ്ടിക്കാട്ടുന്നു. മനഃപൂർവ്വമല്ലാതെ വന്നുപെടുന്ന സത്യങ്ങൾ പാലിക്കൽ നിർബന്ധമില്ലെന്ന് അദ്ധ്യായം 2 വചനം 225 അദ്ധ്യായം 5 വചനം 92 അള്ളാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു കാര്യത്തിൽ സത്യം ചെയ്ത ശേഷം അതിനേക്കാൾ ഉത്തമമായത് മറ്റൊന്നായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ ആദ്യത്തെ സത്യം ലംഘിക്കുകയും അതിന് കഫാറത്ത് അഥവാ പ്രായശ്ചിത്തം ചെയ്യുകയും ചെയ്തുകൊണ്ട് കൂടുതൽ ഉത്തമമായത് സ്വീകരിക്കേണ്ടതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അരുളി ചെയ്തിരിക്കുന്നു. ബുഖാരി മുസ്ലിം. കുറിപ്പ്: ഹദീസിന്റെ പൂർണ്ണരൂപം അൽ ബഖറയിലെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടു രൂപവും ഒഴിച്ചുള്ള സത്യങ്ങളെക്കുറിച്ചായിരിക്കും ഇവിടെ ബഅദ തൗക്കീദിഹ, അവയെ ഉറപ്പിച്ച ശേഷം എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വല്ലാഹു ആലം. നിങ്ങൾ സത്യങ്ങളും കരാറുകളും ചെയ്യുന്നതും അവ ലംഘിക്കുന്നതുമൊക്കെ അല്ലാഹു അറിയുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ വളരെ സൂക്ഷ്മമായി ചെയ്യേണ്ടതാണ്. ഇല്ലാത്ത പക്ഷം നിങ്ങൾ അവൻ്റെ മുമ്പാകെ ഉത്തരം പറയേണ്ടി വരും എന്നൊക്കെയാണ് അവസാനത്തെ വാക്യം മുഖേന അല്ലാഹു ഓർമ്മിപ്പിക്കുന്നത്. അല്ലാഹു തുടർന്ന് പറയുന്നു:
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 90-91 ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: പരിശുദ്ധ ഖുർആനിന്റെ 88 അധ്യായം 17 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
4: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്ത്.
3: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിന്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
5: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
6: വിശുദ്ധ ഖുർആൻ. മനസ്സകങ്ങൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം, കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ, പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ, പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫുദുൽ ഖുർആൻ സൂറ അഹ്സാബിലെ 24-ാമത്തെ വചനമാണ് ഇനി നാം പഠിക്കാൻ പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നതിനു വേണ്ടി ഹാഫിദ് ജാഫർ സലഫി നമ്മോടൊപ്പം ചേരുന്നു.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 24-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: ليجزي الله الصادقين
1: ليجزي الله الصادقين.

0: ഇരുപത്തിനാലാമത്തെ ആയത്ത് വരെയാണ് നമ്മൾ മനഃപ്പാഠമാക്കി കഴിഞ്ഞത്. ഒന്നാമത്തെ വചനം മുതൽ ഇരുപത്തിനാലാമത്തെ ആയത്ത് വരെയും നന്നായി റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്യുക. പുതിയ ആയത്തുകൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ മുമ്പ് പഠിച്ച ആയത്തുകളും സൂറത്തുകളും റിപ്പീറ്റ് ചെയ്ത് പാരായണം ചെയ്യുന്നതിനാണ് വേണ്ടത് എന്ന് നമുക്കറിയാം. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കാനും അത് ജീവിതത്തിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൻൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാകല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 24-ാമത്തെ വചനമാണ് ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ നാം ഹൃദ്യസ്ഥമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് ഇന്ന് വിശുദ്ധ ഖുർആനിലെ 394-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 394-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഖാമിദി.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ ശബ്ദലോകത്തെ
1: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിൻ്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിൻ്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ. Tune to reality.
1: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി സമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം സമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് സമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് സമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് സമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് സമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. സമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: ആൻഡ് റേഡിയോ. നാം കേൾക്കുന്നത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളും അബദ്ധങ്ങളും ചൂണ്ടിക്കാണിക്കുകയാണ് അത്തഹ്സീൻ പരിപാടിയിലൂടെ. സൂറത്തുൽ കഹ്ഫിലെ വചനമാണ് ഇപ്പോൾ അനാവരണം ചെയ്യപ്പെടുന്നത്. സംസാരിക്കുന്നത് ഹാഫിദ് അബ്ദുശുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരുന്ന സാധാരണ അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ 26 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കിയത്. ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ 27-28 ആയത്തുകൾ നമുക്ക് പഠിക്കാം.

സൂറത്തുൽ കഹ്ഫിലെ 27-ാമത്തെ ആയത്ത്. വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക്, പാരായണത്തിൽ വത്ലു മാ ഊഹിയ ഇലൈക എന്ന് പറയരുത്. അവിടെ തായിനെ കലകല ചെയ്യുന്നു, അതുപോലെ ഊഹിയ എന്നത് ഹാഇൻ്റെ മഖ്റജ് മാറുന്നു. അങ്ങനെ വത്ലു മാ ഊഹിയ എന്നാവുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യമാണത്, വത്ലു മാ ഊഹിയ ഇലൈക മിൻ കിതാബി റബ്ബിക്. ഇവിടെ മിൻ കിതാബി സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് ഇഖ്ഫ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അതുപോലെ തന്നെ വത്ലു മാ ഊഹിയ മദ് മുൻഫസിലാണ്. ല മുബദ്ദില ലികലിമാതിഹി വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ. ല മുബദ്ദില ലികലിമാതിഹി വലൻ തജിദ ഇഖ്ഫ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. വലൻ തജിദ മിൻ ദൂനി ഇഖ്ഫ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മുൽതഹദ മുൽതഹദ മദ് ഇവദ് ദാലിനെ, അവിടെ തൻവീനാണ്, തൻവീനിൽ വഖഫ് ചെയ്യുന്നു. മദ് ഇവദ് രണ്ട് ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടണം. വലൻ തജിദ മിൻ ദൂനിഹി മുൽതഹദ. 28-ാമത്തെ ആയത്തിൽ വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽഅശിയി യുരീദൂന വജ്ഹ. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദവാതി അല്ലെങ്കിൽ ബിൽഗദാതി വൽഅശിയി യുരീദൂന വജ്ഹ. തെറ്റുകൾ, വസ്ബിർ എന്നതിനെ വസ്ബിർ എന്നാണ് സ്വാദ് മാറി സീനാവുന്നു, റായിനെ തഫ്ഹീം ചെയ്യുന്നു, കനപ്പിക്കുന്നു. ആയതിനാൽ വസ്ബിർ നഫ്സക്ക റായിനെ തർക്കീഖാണ് ചെയ്യേണ്ടത്, റായിനെ കനപ്പിക്കാൻ പാടില്ല, നേർപ്പിക്കണം. മഅല്ലദീന യദ്ഊന ഐന് മാറി യദ്ഊന എന്നാവുന്നതും തെറ്റാണ്. റബ്ബഹും ബിൽഗദാതി, ഇവിടെ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം, ബിൽഗദാതി എന്നുള്ളത് ബിൽഗദവാതി എന്ന് ഓതരുത്. അവിടെ ബിൽഗദവാതി അഥവാ വാന് തൊട്ട് മുകളിൽ ഒരു കുത്തനെ നിൽക്കുന്ന ചെറിയൊരു അലിഫ് കാണാൻ പറ്റും. അതുകൊണ്ട് ചില ആളുകൾ അത് വാവിനെ നീട്ടാനാണോ എന്ന് കരുതും. അങ്ങനെ ബിൽഗദാതി എന്ന് പറയേണ്ടതിന് പകരം ബിൽഗദവാതി എന്ന് പറയും. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്, ബിൽഗദാതി എന്നാണ്. വൽ അശിയി യുരീദൂന വജ്ഹ, വഖഫ് ചെയ്യുമ്പോൾ വജ്ഹ. വലാ തഅദു ഐനാക അൻഹും, ഇവിടെയും വലാ തഅദു, ഈ തഅദു എന്നുള്ള പദം കൂടുതൽ ശ്രദ്ധിക്കണം. വലാ തഅദു എന്ന് ഐന് മാറി ഹംസയാവുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ വലാ തഅദു എന്നുള്ളത് വലാ തഅദു എന്നാവരുത്. ولا تعد عيناك عنهم تريد زينة الحياة الدنيا. ഇവിടെ زينت الحياة الدنيا, നോക്കൂ, മുകളിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, വാവുമേൽ ചെറിയൊരു അലിഫ് കാണാൻ പറ്റും. പക്ഷേ ഹയാത്തി ദുന്യ എന്ന് ധാരാളം കേട്ട് പരിചയമുണ്ട്, ആയതിനാൽ അവിടെ ഹയവാത്തി എന്ന് പറയില്ല. അതുകൊണ്ട് മുകളിൽ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കണം. തുരീദു സീനത്തിൽ ഹയാത്തി ദുന്യ ولا تطع من اغفلنا قلبه. ഇവിടെ മൻ അഗ്ഫൽന ഖൽബഹു എന്നുള്ള പദം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്വാഭാവികമായിട്ടും വല തുതിർ മൻ അഗ്ഫൽന എന്നാവും. വല തുതിർ മൻ അഗ്ഫൽന, മൻ അഗ്ഫൽന നൂനിനെ കൊണ്ട് വായിക്കും. മൻ അഗ്ഫൽന ഹംസ നഷ്ടപ്പെടും. അങ്ങനെ മൻ അഗ്ഫൽന, നൂനിന് ശബ്ദ് വരുന്നു, ഹംസ നഷ്ടപ്പെടുന്നു, ധാരാളം അബദ്ധങ്ങൾ അങ്ങനെ വരുന്നു, ആയതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വല തുതിർ, വല തുതിർ, ഐനും ഒക്കെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. വല തുതിർ മൻ അഗ്ഫൽന ഖൽബഹ, മൻ അഗ്ഫൽന ഖൽബഹു അൻ ദിക്രിന, അൻ ദിക്രിന ഇഖ്ഫ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. അൻ ദിക്രിന, കാഫിനെ കൽക്കലയും ചെയ്യരുത്, ദിക്രിന അല്ല ദിക്രിന. വത്തബ ഹവാഹു വകാന അംറുഹു ഫുറുത. ഇവിടെ അംറുഹു മീമിന് അംറുഹു എന്നുള്ള പദം, തൊട്ട് മുൻപും പറഞ്ഞു അംറുഹു സൂറത്തുൽ മസദിലെ പോലെ അംറുഹു എന്ന് മീമ് മാറി ബാ വരുന്ന ഒരു ശബ്ദം ധാരാളം ആളുകളിൽ നമുക്ക് കേൾക്കാൻ പറ്റും.
അതും ശ്രദ്ധിക്കണം. അംറുഹു ഫുർത്താ, ഫുർത്താ, ത്വാഇൻ്റെ മഖ്റജ് നാവിൻ്റെ അറ്റം, മേലെ മുൻപല്ലിൻ്റെ മുരട്, അതോടൊപ്പം നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കുക എന്നുള്ള ആ ഇത്തുബാഖ് എന്ന സ്വിഫത്ത് കൃത്യമായാലേ ത്വാഇൻ്റെ മഖ്റജ് അല്ലെങ്കിൽ ആ ഉച്ചാരണം ശരിയാവുകയുള്ളൂ. ഫുർത്താ ഈ രൂപത്തിൽ കൃത്യമായിരിക്കണം. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഈ ഭാഗം ഓതാം.

0: واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا.
1: സൂറത്തുൽ കഹ്ഫിലെ 27-28 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ട് മനസ്സിലാക്കിയത്. തജ്വീദ് നിയമങ്ങളോടൊപ്പം പാരായണത്തിൽ അബദ്ധങ്ങൾ ഇല്ലാതെ കൃത്യമായി പാരായണം ചെയ്യുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത് അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخيا حرم وحقق اذا رمت شيئا. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ

0: 5-നും പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും പീസ് റേഡിയോ ഇ മദ്രസ.
1: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിനെ മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
2: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല,
1: അതെ
2: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
1: അതെ അതെ,
2: അവിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
1: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്, പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിന് കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു. പീസ് റേഡിയോ.

0: من الحي وترزق من تشاء بغير حساب.
1: മാന്യ ശ്രോതാക്കൾ കേട്ടത് ഫീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ ആലി ഇമ്രാനിലെ 16 മുതൽ 27 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഓസി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. പാരായണം നിർവഹിച്ചത് അബ്ദുല്ല അൽ മത്റൂദ്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷ അള്ളാഹ്. മാന്യ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
3: വചനം 94. വലാ തത്തഖിദു, നിങ്ങൾ ആക്കരുത്, അയ്മാനക്കും നിങ്ങളുടെ സത്യങ്ങളെ, ദഖലൻ, കടന്നുകൂടുന്നത്, ചതി, വഞ്ചന, ബൈനക്കും നിങ്ങൾക്കിടയിൽ, ഫതസില്ല, എന്നാൽ ഇടറിപ്പോകും, വഴുതിപ്പോകും, ഖദമുൻ, വല്ല പാദവും കാലും, ബഅദ സുബൂതിഹ, അത് ഉറച്ച ശേഷം, സ്ഥിരപ്പെട്ട ശേഷം, വതദൂഖു, നിങ്ങൾ ആസ്വദിക്കുകയും ചെയ്യും, അനുഭവിക്കുകയും ചെയ്യും, അസൂഅ, തിന്മയെ, മോശമായത്, കഷ്ടത, ബിമ സദത്തും, നിങ്ങൾ തട്ടിത്തിരിഞ്ഞതുകൊണ്ട്, തിരിച്ചുവിട്ടതു നിമിത്തം, അൻസബീലി, മാർഗത്തിൽ നിന്ന്, മാർഗം വിട്ട്, അല്ലാഹി, അല്ലാഹുവിൻ്റെ, വലക്കും നിങ്ങൾക്കുണ്ട് ദാനും, അദാബുൻ, ശിക്ഷ, അലീം, വമ്പിച്ചതായ.

0: നിങ്ങളുടെ സത്യങ്ങളെ നിങ്ങൾ നിങ്ങൾക്കിടയിൽ കടന്നുകൂടുന്ന ഒരു ചതിമാർഗമാക്കി തീർക്കരുത്. അപ്പോൾ അതു നിമിത്തം വല്ല പാദവും അതുറച്ചതിന്റെ ശേഷം ഇടറിപ്പോയേക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ തട്ടിത്തിരിഞ്ഞ അഥവാ തട്ടിത്തിരിച്ചതുമൂലം നിങ്ങൾ തിന്മ അനുഭവിക്കുകയും ചെയ്തേക്കും. നിങ്ങൾക്ക് വമ്പിച്ച ശിക്ഷയുമുണ്ടായിരിക്കും.
1: വചനം 95. വലാ തഷ്തറൂ, നിങ്ങൾ വാങ്ങുകയും ചെയ്യരുത്. ബി അഹ്ദില്ലാഹി, അള്ളാഹുവിന്റെ വക കരാറിന്, ഉടമ്പടിക്കു പകരം. സമനൻ, വില, ക്രയം. ഖലീലൻ, കുറഞ്ഞ, അല്പമായ. ഇന്നമ, നിശ്ചയമായും യാതൊന്ന്. ഇൻദല്ലാഹി, അള്ളാഹുവിങ്കലുള്ള. ഹുവ ഖൈറുൻ, അതു തന്നെ ഉത്തമം. ലക്കും, നിങ്ങൾക്ക്. ഇൻ കുൻതും, നിങ്ങളാണെങ്കിൽ. തഅലമൂൻ, നിങ്ങൾക്കറിയാവുന്നതാണെങ്കിൽ. നിങ്ങൾ അറിയുന്നുവെങ്കിൽ.

0: അള്ളാഹുവിന്റെ വക കരാറിന് നിങ്ങൾ അല്പമായ വില വാങ്ങുകയും ചെയ്യരുത്. നിശ്ചയമായും അള്ളാഹുവിങ്കിലുള്ളത് തന്നെയാണ് നിങ്ങൾക്കുത്തമം, നിങ്ങൾക്കറിയാവുന്നതാണെങ്കിൽ.
1: വചനം 96. മാ ഇൻദകും, നിങ്ങളുടെ പക്കൽ ഉള്ളത്, അടുക്കൽ ഉള്ളത്. യംഫദു, തീർന്നു പോകും, കഴിഞ്ഞു പോകും. വമാ ഇൻദല്ലാഹി, അല്ലാഹുവിങ്കൽ ഉള്ളതാകട്ടെ. ബാഖിൻ, ശേഷിക്കുന്നതാണ്. വലനജിയന്ന, തീർച്ചയായും നാം പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. അല്ലദീന സബറു, ക്ഷമിച്ചവർക്ക്. അജ്റഹും, അവരുടെ കൂലി, പ്രതിഫലം. ബി അഹ്സനി, നല്ലത് അനുസരിച്ച്, അധികം നല്ലത് അനുസരിച്ച്. മാ കാനു, അവരായിരുന്നതിൽ. യഅമലൂൻ, അവർ പ്രവർത്തിക്കും.

0: أجرهم بأحسن ما كانوا يعملون.
1: നിങ്ങളുടെ അടുക്കലുള്ളത് തീർന്നു പോകുന്നതാണ്, അല്ലാഹുവിങ്കിലുള്ളതാകട്ടെ ശേഷിക്കുന്നതുമാകുന്നു. ക്ഷമിച്ചവർക്ക് അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ വെച്ച് നല്ലതനുസരിച്ച് അവരുടെ പ്രതിഫലം തീർച്ചയായും നാം നൽകുക തന്നെ ചെയ്യും.
2: സത്യപ്രതിജ്ഞകളും കരാറുകളും ലംഘിക്കുന്നതിനെപ്പറ്റി മുമ്പ് പലതും പ്രസ്താവിച്ചു. അതിനെപ്പറ്റി ശക്തിയായ ഭാഷയിൽ വീണ്ടും ചില കാര്യങ്ങൾ അല്ലാഹു ഓർമ്മിപ്പിക്കുകയാണ്. വിഷയത്തിന്റെ ഗൗരവമാണിത് കുറിക്കുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ നിരോധത്തിലും ആക്ഷേപത്തിലും എല്ലാത്തരം ശപഥങ്ങളും ലംഘനവും ഉൾപ്പെടുമെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നടത്തപ്പെട്ട പ്രതിജ്ഞകളെ ലംഘിക്കുന്നത് സംബന്ധിച്ചാണ് ഈ വചനങ്ങളിൽ പ്രധാനമായും പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് എന്നത്രേ പല ഖുർആൻ വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം. ഈ വചനങ്ങളിൽ കാണുന്ന ചില താക്കീതുകളുടെ സ്വരം നോക്കുമ്പോഴും അതാണ് മനസ്സിലാകുന്നത്. ശപഥങ്ങളും കരാറുകളും ലംഘിക്കുന്നത് ചതിയും ഉഴപ്പം സൃഷ്ടിക്കലുമാണെന്നുള്ളതിന് പുറമെ, ഒന്ന്, അത് ഇസ്ലാമിന്റെ നേരായ മാർഗത്തിൽ കാലുറച്ചു നിന്ന ശേഷം അതിൽ നിന്നുള്ള വ്യതിയാനമാണെന്നും, രണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിത്തിരിഞ്ഞു പോകുവാനും മറ്റുള്ളവരെ തെറ്റിത്തിരിക്കുവാനും അത് കാരണമാകുന്നതിനാൽ അതിന്റെ കടുത്ത ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും കൂടി ഈ വചനങ്ങളിൽ താക്കീത് ചെയ്തിരിക്കുന്നു. അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്യുന്ന ഉടമ്പടികളെ ലംഘിക്കുന്നതിന്റെ അർത്ഥം ഐഹികമായ കാര്യലാഭങ്ങൾക്ക് അതിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുക എന്നാണല്ലോ. ലംഘനം നിമിത്തം ഇഹത്തിൽ എന്തുതന്നെ നേട്ടം ലഭിച്ചാലും അത് കേവലം തുച്ഛവും നിസ്സാരവുമായിരിക്കും. നേരെ മറിച്ച് പാലനം നിമിത്തം അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുവാനിരിക്കുന്ന നേട്ടങ്ങളാകട്ടെ വമ്പിച്ചതും നിലനിൽക്കുന്നതുമാകുന്നു. സത്യപ്രതിജ്ഞകൾ ശരിക്കു പാലിക്കുവാൻ കുറെയൊക്കെ ക്ഷമയും സഹനവും ആവശ്യമായി വന്നേക്കാം. എന്നാൽ അതിന് അള്ളാഹു ഏറ്റവും നല്ല പ്രതിഫലം നൽകാതിരിക്കുകയില്ല എന്നൊക്കെയാണ് പിന്നീട് പ്രസ്താവിച്ചതിന്റെ സാരം.
3: വചനം 97. മനഅമില, ആർ പ്രവർത്തിച്ചുവോ, ആരെങ്കിലും പ്രവർത്തിച്ചാൽ, സാലിഹൻ, നല്ലതിനെ, സൽക്കർമ്മം, മിൻ ദക്കരിൻ, ആണിൽ നിന്ന്, ആണാവട്ടെ, ഔ ഉൻസ, അല്ലെങ്കിൽ പെണ്ണിൽ നിന്ന്, പെണ്ണാവട്ടെ, വഹുവ, അവൻ, താൻ, അയാൾ ആകട്ടെ, മുഅ്മിനുൻ, സത്യവിശ്വാസിയാണ്, ഫലനുഹിയന്നഹു, എന്നാൽ തീർച്ചയായും നാം അവനെ ജീവിപ്പിക്കും, ഹയാതൻ, ഒരു ജീവിതം, തൊയ്യിബത്തൻ, നല്ലതായ, വിശിഷ്ടമായ, പരിശുദ്ധമായ, വലനജിസിയന്നഹും, തീർച്ചയായും അവർക്കു നാം പ്രതിഫലം നൽകുകയും ചെയ്യും, അജ്റഹും, അവരുടെ പ്രതിഫലം, ബി അഹ്സനിമാ, യാതൊന്നിൽ വെച്ചു നല്ലതനുസരിച്ച്, കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന,
0: മൻ അമില

0: لهم أجرهم بأحسن ما كانوا يعملون.
1: ആണാവട്ടെ പെണ്ണാവട്ടെ, ആരെങ്കിലും താൻ സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം പ്രവർത്തിച്ചാൽ അവനെ തീർച്ചയായും നാം നല്ല വിശിഷ്ടമായ ഒരു ജീവിതം ജീവിപ്പിക്കുന്നതാണ്. അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിൽ വെച്ച് നല്ലതനുസരിച്ച് അവരുടെ പ്രതിഫലം അവർക്ക് തീർച്ചയായും നാം നൽകുകയും ചെയ്യും.
2: സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നതിൽ പുരുഷനും സ്ത്രീയുമെന്ന വ്യത്യാസമില്ല. പക്ഷേ സത്യവിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ അള്ളാഹുവിങ്കൽ സ്വീകാര്യമായിരിക്കുകയുള്ളൂ. സത്യവിശ്വാസികളല്ലാത്തവരുടെ സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം ഇഹത്തിൽ വെച്ച് തന്നെ അള്ളാഹു കൊടുത്തു തീർക്കുന്നു. ഈ യാഥാർത്ഥ്യം ഖുർആനിൽ വേറെ സ്ഥലത്തും വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാകുന്നു. സത്യവിശ്വാസത്തോടുകൂടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഇഹത്തിൽ നല്ല വിശിഷ്ടമായ ജീവിതം നൽകാമെന്നും പരലോകത്ത് വെച്ച് അവർ ചെയ്തിരുന്ന ഏറ്റവും നല്ല കർമ്മങ്ങൾക്കനുസരിച്ചുള്ള പ്രതിഫലം കൂടി നൽകപ്പെടുമെന്നും അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നു. അനുവദനീയവും ഉത്തമവുമായ ഉപജീവനമാർഗം ലഭിക്കുക, ഉള്ളതിൽ സംതൃപ്തിയുണ്ടാകുക, അന്യരെ ആശ്രയിക്കേണ്ടി വരാതിരിക്കുക, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുക, മോക്ഷം സിദ്ധിക്കുക, സൽക്കാര്യങ്ങൾ ചെയ്യുന്നതിൽ താല്പര്യമുണ്ടായിരിക്കുക എന്നിങ്ങനെ ഹയാത്തുൻ ത്വയ്യിബ അഥവാ നല്ല ജീവിതം എന്ന വാക്കിന് പലരും പല പ്രകാരത്തിൽ വിവക്ഷ നൽകി കാണാം. ഇങ്ങനെയുള്ള ചില റിവായത്തുകൾ ഉദ്ധരിച്ച ശേഷം ഇബ്നു കഥീർ റഹ്മത്തുല്ലാഹി അലൈഹി പറയുകയാണ്, ഇതെല്ലാം തന്നെ ഉൾപ്പെടുന്ന വാക്കാണ് ഹയാത്തുൻ ത്വയ്യിബ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. അനന്തരം ഇതിനു തെളിവായി താഴെ കാണുന്ന ഹദീസുകളും അദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്നു. അഹ്മദ്, മുസ്ലിം, തിർമദി, നസായി, റഹ്മത്തുല്ലാഹി അലൈഹിം എന്നിവർ പല മാർഗങ്ങളിൽ കൂടി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: മുസ്ലിമായി തീരുകയും അത്യാവശ്യത്തിനുള്ള ഉപജീവന മാർഗം നൽകപ്പെടുകയും അള്ളാഹു അവനെ താൻ നൽകിയിട്ടുള്ളതിൽ സംതൃപ്തനാക്കുകയും ചെയ്തവൻ തീർച്ചയായും വിജയം പ്രാപിച്ചിരിക്കുന്നു. അഹ്മദും മുസ്ലിമും റഹ്മത്തുല്ലാഹി അലൈഹിമ ഉദ്ധരിച്ച വേറൊരു നബി വചനത്തിന്റെ സാരം ഇപ്രകാരമാകുന്നു: ഒരു നന്മയിലും സത്യവിശ്വാസിയോട് അള്ളാഹു അനീതി ചെയ്യുകയില്ല അഥവാ അവന് കുറവ് വരുത്തുകയില്ല. ഇഹത്തിൽ അതിനു പകരം അവന് കൊടുക്കപ്പെടും. അതിന്റെ പേരിൽ അവന് പരലോകത്ത് വെച്ചും പ്രതിഫലം നൽകപ്പെടുന്നതാണ്. എന്നാൽ അവിശ്വാസിയാകട്ടെ, അവന്റെ നന്മകൾക്ക് പ്രതിഫലമായി അവൻ ഇഹത്തിൽ വെച്ച് ആഹാരം നൽകപ്പെടും. അങ്ങനെ അവൻ പരലോകത്ത് എത്തിച്ചേർന്നാൽ അവന് പ്രതിഫലം ലഭിക്കുന്ന ഒരു നന്മയും ഉണ്ടായിരിക്കയില്ല. പലരും ധരിക്കാറുള്ളതുപോലെ കുറെ സമ്പത്തും ഭൗതിക നേട്ടങ്ങളും കൈവരിക്കുകയെന്നല്ല നല്ല ജീവിതം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. സമ്പത്തും സുഖാഡംബര മാർഗങ്ങളും എത്ര തന്നെ ഉണ്ടായിരുന്നാലും ശരി, മനസ്സമാധാനവും സംതൃപ്തിയും ഇല്ലാത്ത പക്ഷം ആ ജീവിതം ദുഷ്കരവും കുടുസായതും തന്നെ. ഒരു ഹദീസിൽ ഈ യാഥാർത്ഥ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൂണ്ടിക്കാട്ടുന്നത്. ധനം എന്നത് വിഭവങ്ങളുടെ ആധിക്യം കൊണ്ടല്ല ഉണ്ടാകുന്നത്, മനസ്സിന്റെ ധന്യതയാണ് ധനം. ബുഖാരി, മുസ്ലിം. പരിഷ്കൃതങ്ങളെന്നും സമ്പന്നങ്ങളെന്നും ഘോഷിക്കപ്പെടുന്ന ചില രാജ്യങ്ങളിലെ ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരും അവരുടെ മക്കളും തങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ലാതെ ആത്മഹത്യ പോലുള്ള കടും കൈകൾക്ക് മുതിരുന്നത് ഇക്കാലത്ത് ഒരു നിത്യ സംഭവമായിരിക്കുകയാണല്ലോ. ഒരു യഥാർത്ഥ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത നിലവാരം ഉയർന്നതാവട്ടെ താണതാവട്ടെ, അവൻ സന്തുഷ്ടനും അള്ളാഹു തനിക്കു നൽകിയതിൽ സംതൃപ്തനുമായിരിക്കും. അഹങ്കാരമോ അതിമോഹമോ അസമാധാനമോ നൈരാശ്യമോ അവനെ തീണ്ടുകയില്ല. അധികമുള്ളതിൽ അവൻ നന്ദിയുള്ളവനും കുറവുള്ളതിൽ അവൻ ക്ഷമാലുവുമായിരിക്കും. സൽക്കർമ്മങ്ങൾ ചെയ്ത് സമ്പാദിച്ചു വെക്കണമെങ്കിൽ പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെട്ടിരിക്കണമല്ലോ. അതിനുള്ള മാർഗം അല്ലാഹു ചൂണ്ടിക്കാട്ടുന്നു.
3: നമ്മൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി, മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാവിഷ്കാരം.
4: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികൾ ഉണ്ടായിരുന്നു, ഈ വഹി എഴുതി വെക്കാനായിട്ട് ഖുറാൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.
7: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർ റഹ്മാൻ

ولو علم الله فيهم خيرا لأسمعهم ولو أسمعهم لتولوا وهم

واعلموا أن الله شديد العقاب.

ويمكرون ويمكر الله والله خير الماكرين وإذا تتلى

وإن تولوا فاعلموا أن الله مولاكم.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ അൻഫാലിലെ 20 മുതൽ 40 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹമ്മദ് ബർഹാജി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണത്തിലേക്ക്.

0: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ബക്കറയിലെ 285-286 ആയത്തും തുടർന്ന് സൂറ സാഫാത്തിലെ 180-182 കൂടിയ വചനങ്ങളുമാണ് നേതൃത്വം നൽകിയത് ഷെയ്ഖ് യാസർ അദ്ദോസരി.
1: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ അൽ അൻആം 93-95 കൂടിയ വചനങ്ങൾ പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈ.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറാൻ ആമിലെ 93 മുതൽ 95 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുന്നത് വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു
3: അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന, ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും, ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ, വീഡിയോ, ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസുകൾ കേൾക്കാം, വീഡിയോ ക്ലാസുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
0: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത്, ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും, അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവീകമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കഠിന ഹൃദയങ്ങളിലും കനിവിന്റെ ആർദ്രത തീർക്കുന്നതാണ് വിശുദ്ധ ഖുർആൻ വചനങ്ങൾ. വിശുദ്ധ ഖുർആൻ വചനങ്ങൾ പ്രാമാണികമായി പഠിക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന ഹൃദയ വസന്തത്തിൽ ഇന്ന് സൂറത്ത് ഹൂദിന്റെ 39 വചനമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. അവതരിപ്പിക്കുന്നത് ജംഷീർ സലാഹി.

ഈശ്വര റേഡിയോ ഹൃദയവസന്തം. ശ്രോതാക്കളെ, ഇന്നത്തെ ഹൃദയവസന്തം ക്ലാസ്സിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹൂദിലെ 39-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാ. ആ വചനം ഇപ്രകാരമാണ്: ഫസൗഫ തഅലമൂന മയ്യതീഹി അദാബുൻ യുഖ്സീഹി വയഹില്ലു അലൈഹി അദാബുൻ മുഖീൻ. ഫ സൗഫ, സൗഫ നമുക്ക് അറബിയിൽ അറിയാം, ഭാവിയിൽ ഒരു കാര്യം സംഭവിക്കും എന്ന് പറയുന്ന ഫിഇലിൻ്റെ കൂടെയാണ്. ഭാവിയെ ഓർമ്മിപ്പിക്കാനാണ് സായും സൗഫയുമൊക്കെ വരാറുള്ളത്. കല്ല സൗഫ തഅലമൂൻ, കല്ല സയഅലമൂൻ എന്നെല്ലാം ഖുർആനിൽ പ്രയോഗങ്ങളുണ്ട്. സ യഅലമൂൻ, സൗഫ യഅലമൂൻ, അതേപോലെയുള്ള ഒരു പ്രയോഗത്തോടു കൂടിയാണ് ഈ വചനം ആരംഭിക്കുന്നത്. വഴിയെ അറിയും എന്നുള്ളതാണ്. അലീമ യഅലമു എന്നാണ് അറിയുക, ബോധ്യപ്പെടുക. ഫസൗഫ തഅലമൂൻ, നിങ്ങൾക്ക് വഴിയെ അറിയും, മനസ്സിലാകും. മൻ യഅതീഹി, ആർക്കാണ് വന്നെത്തുന്നതെന്ന്. എന്ത്? അദാബുൻ, ശിക്ഷ. യുഹ്സീഹി, അഹ്സ യുഹ്സീ എന്നാണല്ലേ അപമാനിക്കുന്ന, അപമാനകരമായ അദാബ്. ആ ശിക്ഷ എന്തിയും? അപമാനിക്കും. അപ്പോൾ അപമാനകരമായ ശിക്ഷ ആർക്കാണ് വന്നെത്തുന്നതെന്ന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാകും. അത് മാത്രമല്ല, വയഹില്ലു, അല്ല യഹില്ലു പറഞ്ഞാൽ വന്ന് ഭവിക്കുക, വന്നിറങ്ങുക. അലൈഹി, ആരുടെ മേലാണ് വന്നിറങ്ങുന്നത്, വന്ന് സംഭവിക്കുക. എന്ത്? അദാബുൻ, ശിക്ഷ. എന്ത് ശിക്ഷ? മുഖീം, സ്ഥിരമായ ശിക്ഷ, നിലനിൽക്കുന്ന ശിക്ഷ. അതാർക്കാണ് വന്നെത്തുക? അത് നിങ്ങൾക്ക് മനസ്സിലാകും. തീർച്ചയായും ഈ വചനം അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഒരു പ്രതികരണമായിട്ടാണ്. നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ജനതയെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജനത വദ്ദ്, സുവാഖ്, യഊഖ് ഇങ്ങനെ തുടങ്ങി പല വിഗ്രഹങ്ങളെയും സ്ഥാപിച്ച് ആ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങൾ സമർപ്പിക്കുകയും അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള അള്ളാഹുവിൻ്റെ ശിക്ഷ ഉറപ്പാക്കുന്ന, അത് ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള അതികഠിനമായ, അതിഗുരുതരമായ കുറ്റമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരെ തിരിച്ച് തൗഹീദിലേക്ക്, ശരിയായ വിശ്വാസത്തിലേക്ക് ക്ഷണിക്കുക എന്ന ഏറ്റവും ഉജ്ജ്വലമായ ദൗത്യമാണ് നൂഹ് നബി അലൈഹിസ്സലാം നിർവഹിച്ചത്. പക്ഷേ അവരുടെ പ്രതികരണം നമുക്കറിയാം. തൗഹീദിലേക്ക് കുല്ലമ, എപ്പോഴെല്ലാം അദ്ദേഹം അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു പോ, പക്ഷേ അവരെന്ത് ചെയ്തു? അവരുടെ കൈവിരലുകൾ, അവരുടെ വിരലുകൾ കൈകൾ ചെവിയിലേക്ക് അങ്ങോട്ട് തിരികിയിട്ട് ഒന്നും കേൾക്കാൻ തയ്യാറാകാത്ത നിലപാടാണ് അവർ സ്വീകരിച്ചത് എന്ന് ഖുർആൻ സൂറത്തു നൂഹിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എത്ര കൊല്ലം? 950 വർഷത്തോളാണ് അദ്ദേഹം അവരെ ആ തിന്മയിൽ നിന്ന്, അതിഗുരുതരമായ പാപത്തിൽ നിന്ന് തൗഹീദിലേക്ക് ക്ഷണിച്ചത്. അപ്പോൾ അവരുടെ ആ നിലപാടിൽ മാറ്റം വരുത്തിയില്ല എന്നു മാത്രമല്ല, നൂഹ് നബിയെ പരിഹസിക്കാനും വെല്ലുവിളിക്കാനും അപമാനിക്കാനും ഉപദ്രവിക്കാനൊക്കെയാണ് ശ്രമിച്ചത്. നൂഹ് നബി അലൈഹിസ്സലാമിനോട് അവർ പറഞ്ഞു, നിൻ്റെ കൂടെ ഞങ്ങളുടെ കൂട്ടത്തിലെ സ്വന്തമായി ചിന്താശേഷിയില്ലാത്ത കുറേ സാധുക്കളല്ലേ നിൻ്റെ കൂടെ ഉള്ളത് നൂഹെ? ഞങ്ങളുടെ ഈ നാട്ടിലെ വലിയ പ്രമാണിമാരും വലിയ വലിയ പദവികളിലിരിക്കുന്നവരൊക്കെ എവിടെയുള്ളത്? നിൻ്റെ കൂടെ ഉണ്ടോ എന്ന് തുടങ്ങി പരിഹസിച്ചു. അതുമാത്രമല്ല, നീ അത്ര വലിയൊരു ആളാണെങ്കിൽ നീ പറയുന്ന ശിക്ഷ ഞങ്ങൾക്കൊന്ന് കൊണ്ടുവാ എന്ന് വെല്ലുവിളിച്ചു. ഈ സമയത്താണ് അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, നൂഹെ, ഇനി ഉപദ്രവവും പരിഹാസവും വർദ്ധിച്ചപ്പോൾ പിന്നെ നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു രക്ഷയിലായിട്ട്, റബ്ബിലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, ഒറ്റ ഒന്നിനും വെറുതെ വിടരുത് പടച്ചോനെ എന്ന് നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു പോയി, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു നൂഹ് നബിനെ അറിയിക്കുന്നുണ്ട്, നൂഹെ, നിൻ്റെ അടുത്ത് ഇതുവരെ വിശ്വസിച്ച ആളുകൾ ഇനി വിശ്വസിക്കുള്ളൂ, ഇനി പുതിയൊരാളും വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ വചനം സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. എന്നിട്ട് നൂഹ് നബിനോട് അള്ളാഹു ഒരു കപ്പൽ ഉണ്ടാക്ക,

0: ആണ് കൽപ്പിക്കുന്നത്. വസ്നഇൽ ഫുൽക ബി അഅ്യുനിന വവഹിയിന, അല്ലേ നൂഹെ, നമ്മുടെ മേൽനോട്ടത്തിലും നമ്മുടെ നിർദ്ദേശപ്രകാരവും താങ്കളൊരു കപ്പലുണ്ടാക്കുക. എന്നിട്ട് വലാ തുഖാത്തിബിനി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്‌റഖൂൻ, ളുൽമ് ചെയ്ത നീ പറഞ്ഞതിലേക്ക് നീ ക്ഷണിച്ചതിലേക്ക് വരാതെ നിന്നെ എതിർത്തു വെല്ലുവിളിച്ച് നമ്മുടെ വചനങ്ങളെ, അള്ളാഹുവിൻ്റെ വചനങ്ങളെ പരിഹസിച്ച് അതിൻ്റെ മറുവശത്തുനിന്ന് ശിർക്കു ചെയ്ത് ളാലിമീങ്ങളായ ആളുകൾ അവർ മുക്കി നശിപ്പിക്കപ്പെടാൻ പോവുകയാണ് എന്ന് നൂഹ് നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു അറിയിച്ചു. അതോടെ നീ ഒരു കപ്പലുണ്ടാക്കണം. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാം കപ്പലുണ്ടാക്കുന്ന അതിനെടുത്ത സമയവും അതിലുപയോഗിച്ച വസ്തുക്കളുമൊക്കെയുള്ളൊക്കെ ചർച്ച ഈ ആയത്തിൻ്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ നടത്തുന്നുണ്ട്. എന്തായാലും അദ്ദേഹം കപ്പൽ നിർമ്മിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടി അദ്ദേഹത്തിൻ്റെ നാട്ടിലെ മേൽപ്പറയപ്പെട്ട ഈ ശിർക്കിൻ്റെ നിഷേധത്തിൻ്റെ പരിഹാസത്തിൻ്റെ മാർഗം സ്വീകരിച്ച പ്രമാണിക്കൂട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടി കടന്നു വരികയും കടന്നു വരുമ്പോഴൊക്കെ നൂഹിനെ അലൈഹിസ്സലാമിനെ കളിയാക്കുകയും പരിഹസിക്കുകയും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ ഈ തൊട്ട് മുമ്പിലുള്ള ഈ വചനത്തിൻ്റെ 38-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാം തിരിച്ച് അവരോട് പറഞ്ഞു, ഇൻ തസ്ഖറു മിന്ന ഫഇന്നാ നസ്ഖറു മിൻകും, നിങ്ങൾ ഞങ്ങളെ കളിയാക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളും നിങ്ങളെ കളിയാക്കും, കമാ തസ്ഖറു, നിങ്ങൾ ഞങ്ങളെ കളിയാക്കുന്നത് പോലെ. കാരണം നൂഹ് നബി അലൈഹിസ്സലാമിന് വളരെ ബോധ്യമുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ കലാമിനെക്കുറിച്ച് ഒരു സംശയത്തിൻ്റെ ഒരു തരിമ്പ് പോലും നൂഹ് നബിക്കില്ല. കാരണം ഇന്നഹും മുഗ്‌റഖൂൻ, ഈ പരിഹസിക്കുന്ന ഈ വെല്ലുവിളിച്ചവർ, ഈ ധിക്കാരത്തിൻ്റെ മാർഗം സ്വീകരിച്ചവർ, ഇന്നഹും മുഗ്‌റഖൂൻ, അവർ മുക്കി നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്. അതുകൊണ്ട് വളരെ ബോധ്യത്തിൽ നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നു, ഇൻ തസ്ഖറു മിന്ന ഫഇന്നാ നസ്ഖറു മിൻകും, നിങ്ങൾ ഞങ്ങളെ കളിയാക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെയും കളിയാക്കും, കമാ തസ്ഖറൂൻ, ഈ കളിയാക്കുന്നത് പോലെ. എന്നിട്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് 39-ാമത്തെ വചനം നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറയുന്നത്. എന്താ പറഞ്ഞത്? ഫസൗഫ തഅലമൂന മൻ യതീഹി അദാബുൻ യുഖ്സീഹി, അപമാനത്തിൻ്റെ ശിക്ഷ ആരുടെ മേലാണ് വന്ന് പതിക്കുന്നത് എന്ന്, ആർക്കാണത് വന്നെത്തുന്നത് എന്ന്. ഫസൗഫ തഅലമൂൻ, വഴിയെ നിങ്ങൾക്ക് മനസ്സിലാകും. കപ്പലിങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിഹാസത്തിൻ്റെ വാക്കുകളുമായി ചുറ്റും കൂടി കടന്നു വന്ന പ്രമാണിക്കൂട്ടങ്ങളോട് നൂഹ് നബി അലൈഹിസ്സലാം പറയുന്ന പ്രതികരണമാണ് ഫസൗഫ തഅലമൂൻ, നിങ്ങൾക്ക് വഴിയെ അറിയും, ബോധ്യമാകും, നിങ്ങൾക്ക് മനസ്സിലാകും. മൻ യഅതീഹി അദാബുൻ യുഖ്സീഹി, അപമാനത്തിൻ്റെ ശിക്ഷ ആരുടെ മേലാണ് വന്ന് പതിക്കുന്നത് എന്ന്. വയഹില്ലു അലൈഹി അദാബുൻ മുഖീബ്, ശാശ്വതമായ സ്ഥിരമായ ശിക്ഷ ആർക്കാണ് വന്ന് ഭവിക്കുന്നത് എന്നും നിങ്ങൾക്ക് വഴിയെ മനസ്സിലാക്കാൻ പറ്റും എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾക്കാണോ, നഹനു അം അൻതും, നഹനു ഞങ്ങൾക്കാണോ, അതല്ല അം അൻതും നിങ്ങൾക്കാണോ. കാരണം എന്താണ്? അതെപ്പോൾ മനസ്സിലാക്കത്, അലിമു ദാലിക്, തീർച്ചയായും അതവർക്ക് ബോധ്യപ്പെട്ടു. ഇപ്പോൾ ഹീന അല്ല ഹല്ല ബിഹിം അലിഖാബ്, ശിക്ഷ വന്നെത്തുന്ന സമയത്ത് അതവർക്കായിട്ട് ബോധ്യപ്പെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കലാമുകൾ നമുക്കു നൽകുന്ന തിരിച്ചറിവും ബോധ്യവും ഒരിക്കലും അള്ളാഹുവിനെ വെല്ലുവിളിക്കാനോ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ വെല്ലുവിളിക്കാനോ അവർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ദൈവിക സന്ദേശങ്ങളെ സമ്പൂർണ്ണ മനസ്സോടുകൂടി ഉൾക്കൊള്ളാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളതൊക്കെ വിവരമില്ലാത്ത വിഡ്ഢികളായ ആളുകൾ സ്വീകരിക്കുന്ന നിലപാടാണ്. കാരണം ബുദ്ധിയും വിവേകവുമുള്ള ഒരു മനുഷ്യൻ, അയാളൊരിക്കലും അയാളുടെ ഭൂമിയിൽ, ദുനിയാവിൽ ഭൗതികമായി അയാളിരിക്കുന്ന പദവികളിലോ അയാളുടെ കയ്യിലുള്ള സമ്പത്തിലോ നാട്ടിൽ അയാൾക്കുള്ള സ്ഥാനങ്ങളിലോ അയാൾക്ക് സ്വാധീനമുള്ള അനുയായി വൃന്ദങ്ങളിലോ അല്ലെങ്കിൽ അയാളുടെ മറ്റെന്തെങ്കിലും ഭൗതികമായ സൗകര്യങ്ങളിലോ അതിലൊക്കെ അവലംബിച്ച്, അതിലൊക്കെ ഞാൻ സ്ഥിരമായി ഉള്ളവനാണ്, അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷവും സൗഭാഗ്യവും എന്നൊക്കെ തെറ്റിദ്ധരിച്ച് അള്ളാഹുവിൻ്റെ കലാമുകളോടും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ സന്ദേശങ്ങളോടും എതിരായ സമീപനം സ്വീകരിക്കുന്നവർക്ക് വന്നുചേരാനുള്ള ദുരന്തത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് തീർച്ചയായും ഈ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലേ. നമ്മുടെ കൂടെ എത്ര ആളുണ്ട് എന്നുള്ളതല്ല, നമുക്ക് ദുനിയാവിൽ എത്ര പദവികളുണ്ട് എന്നുള്ളതും അല്ല, നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, എത്ര സാമ്പത്തികമായ കപ്പാസിറ്റിയുണ്ട്, എത്ര അനുയായികളുണ്ട്, എത്ര നേതാക്കളുണ്ട് എന്നുള്ളതൊന്നുമല്ല മാനദണ്ഡം. നമ്മളൊറ്റക്കാണെങ്കിലും നമുക്ക് സാമ്പത്തികമായ സുസ്ഥിതി ഒന്നില്ലെങ്കിലും എന്തില്ലെങ്കിലും നമ്മൾ ഉൾക്കൊള്ളുന്ന നിലപാടും നമ്മൾ അംഗീകരിക്കുന്ന വിശ്വാസവും നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന രീതിയും നിലപാടുകളുമൊക്കെ അത് അള്ളാഹുവിൻ്റെ ഖുർആനിന്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയ്ക്ക്, ഇസ്ലാമിക പ്രമാണങ്ങളോട് അനുസരിക്കുന്നതും അതിന് കീഴൊതുങ്ങുന്നതും ആണോ എന്നുള്ളതാണ് ആത്യന്തികമായി നമ്മൾ ഓരോരുത്തരും വിലയിരുത്തേണ്ടതും പരിഗണിക്കേണ്ടതും. ചില ആളുകൾ വിഡ്ഢികളായ ആളുകളാണ്, ഭൗതികമായി അവർക്കുള്ള മറ്റു സംവിധാനങ്ങളിൽ അവലംബിച്ച് അതിലാണ് തൻ്റെ വിജയമെന്ന് തെറ്റിദ്ധരിച്ച് അതിൽ ബലം പിടിച്ചിരിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അത് വിഡ്ഢിത്തമാണ്, അതൊക്കെ നീങ്ങിപ്പോകാനുള്ളതാണ്, ക്ഷണികമാണ് അല്ലേ. ഇവിടെ എത്ര വളരെ ബോധ്യമുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കൂടെ ഉള്ളത് ആ നാട്ടിലേറ്റവും ദുർബലരും സാധുക്കളുമായ ആളുകളാണ് എന്നുള്ളത് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വചനങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടും. കാരണം അവർ പറയുന്നുണ്ട്, നൂഹേ നിൻ്റെ കൂടെ പണ്ട് എന്ന് പറയുന്ന ആളുകളാരാ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്വന്തമായി സ്വതന്ത്രമായി ഒരു അഭിപ്രായം പോലും പറയാൻ ബുദ്ധിയില്ലാത്ത, അല്ലെങ്കിൽ ഞങ്ങളുടെ കണ്ണിൽ ഏറ്റവും നിസ്സാരരും നിന്ദിരുമെന്ന് തോന്നുന്ന കുറച്ചാളുകളാണ് നിൻ്റെ കൂടെ ഉള്ളത്. ഈ നാട്ടിലെ പ്രമാണിമാർ, ഇവിടുത്തെ പൗരപ്രമുഖർ, ഇവിടുത്തെ ബാക്കിയുള്ള ആളുകൾ ഒക്കെ ഞങ്ങളുടെ കൂടെയാണ് എന്ന് അവർ പറയുന്നുണ്ട്. അവർ വിചാരിച്ചത് അതൊക്കെയാണ് ഒരാളുടെ ജീവിത വിജയത്തിൻ്റെ മാനദണ്ഡം എന്നുള്ളതാണ്. പക്ഷേ വിജയത്തിൻ്റെ മാനദണ്ഡം, നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, അള്ളാഹുവിൻ്റെ വഹിയാണ് നൂഹ് നബി അലൈഹിസ്സലാം സംസാരിച്ചത്. നൂഹ് നബിയുടെ പിന്നിൽ അണിനിരന്നവർ നാട്ടുകാർക്കും നാട്ടിലെ പ്രമാണിമാർക്കും ഒന്നും കണ്ണിൽ പിടിക്കാത്ത ദുർബലരും അത്തര അധകൃതർ എന്ന അവരുടെ ഭാഷയിൽ പറയുന്ന ആളുകളാണെങ്കിൽ പോലും ആത്യന്തികമായ വിജയം അവർക്കായിരുന്നു, നൂഹ് നബിക്കും വിശ്വസിച്ചവർക്കും. ഇതാണ് ഈ കാര്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശ്വാസികളെ, നമ്മളാരെയും കളിയാക്കാനോ പരിഹസിക്കാനോ നിൽക്കുന്നതിന് മുമ്പ് പ്രത്യേകിച്ച് മതത്തിൻ്റെ പേരിൽ മതപരമായ ചിഹ്നങ്ങളെ, മതപരമായ ആശയങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നവരെ, അത്തരം സംഘങ്ങളെ അവർ അതിൻ്റെയൊക്കെ കാര്യത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ആലോചിച്ചിട്ട് വേണം സംസാരിക്കാനും നിലപാടുകളൊക്കെ സ്വീകരിക്കാനും. കാരണം ഞാൻ ചെയ്യുന്നതും ഞാൻ പറയുന്നതുമൊക്കെ എൻ്റെ ഇച്ഛക്കനുസരിച്ചാണോ അല്ലേ, എൻ്റെ ഹവക്കനുസരിച്ചാണോ, അതല്ല അള്ളാഹുവിൻ്റെ പ്രമാണങ്ങളോട് നിരക്കുന്നതാണോ എന്ന് വിലയിരുത്തുക എന്നുള്ളത് ബുദ്ധിയും വിവേകവും ദീർഘവീക്ഷണവുമൊക്കെ ഉള്ളവരുടെ രീതിയാണ്. മറിച്ച് അവിവേകികൾ, അവർ വൈകാരികമായി അപക്വമായി ഭൗതികമായ കാര്യങ്ങളിൽ അവലംബിച്ച് അത് മാനദണ്ഡമാക്കി നിലപാടുകൾ സ്വീകരിച്ച് വലിയ വലിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാടും അല്ലേ. പക്ഷേ ദീനിൻ്റെ കാര്യത്തിൽ വരുന്ന അബദ്ധങ്ങൾ, വിശ്വാസകാര്യങ്ങളിൽ വരുന്ന അബദ്ധങ്ങൾ, അമ്പിയാക്കളോട് സ്വീകരിക്കുന്ന കാര്യങ്ങളിൽ വരുന്ന അബദ്ധങ്ങൾ ഒരാളുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ നഷ്ടമായിരിക്കും. പലപ്പോഴും തിരിച്ചു കയറാൻ കഴിയാത്ത ദുരന്തത്തിലേക്ക് ചെന്ന് പതിക്കാനുള്ള സാഹചര്യം തിരിച്ചറിയണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം വളരെ വ്യക്തമായി അള്ളാഹുവിൻ്റെ ഈ വചനം, നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറയുന്ന കാര്യം വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചിരുന്നു. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഒരു ജനതയുടെ നിലപാടും ആ ജനതയോട് നൂഹ് നബി അലൈഹിസ്സലാം സ്വീകരിച്ച നിലപാടുമൊക്കെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഇപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിത സാഹചര്യങ്ങൾ അല്ലേ, കാലചക്രം തിരിഞ്ഞു വരുമ്പോൾ ഇതേപോലുള്ള സാഹചര്യങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കാണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇതിൻ്റെ വേറെ വേറെ രൂപങ്ങളിലായിരിക്കും അല്ലേ, ഹദീത്തിൻ്റെ രൂപത്തിലായിരിക്കും. കാരണം ഒരു പ്രവാചകനിപ്പോൾ ഇനി വരാനുള്ള അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. അപ്പോൾ ആ പ്രവാചകൻ്റെ വചനങ്ങൾ ഇവിടെ പണ്ഡിതന്മാരും ആലിമീങ്ങളും ഉലമാക്കളുമാണ് ഖുർആനും ഹദീസും നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനോട് സ്വീകരിക്കുന്ന നിലപാടുകളിൽ പക്ഷപാതിത്വങ്ങളും അല്ലെങ്കിൽ വ്യക്തി താല്പര്യങ്ങളും കുടുംബ താല്പര്യങ്ങളും ഒന്നുമല്ല മാനദണ്ഡമാകേണ്ടത്. പരലോകവും അള്ളാഹുവും ദീനും പ്രവാചകനുമൊക്കെയാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് തീർച്ചയായും ഈ വചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ദൈവിക വചനങ്ങളുടെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുടെയും ഒക്കെ എതിർഭാഗത്ത് നിലകൊള്ളുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വന്നു ചേരാനുള്ളത് ഫസൗഫ തഅലമൂൻ, ദൈവിക നിയമങ്ങളോട് അള്ളാഹുവിൻ്റെ ദീനിന് എതിരായ നിലപാട് സ്വീകരിക്കുന്നവർ ഫസൗഫ തഅലമൂൻ, അവർക്ക് വഴിയെ മനസ്സിലാകും. എന്ത് മന്യഅതീഹി അദാബുൻ യുഹ്സീഹി, അപമാനത്തിൻ്റെ ശിക്ഷ ആർക്കാണ് വന്നെത്തുക എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന നിമിഷങ്ങൾ അത്തരം ആളുകളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരും. വയഹില്ലു അലൈഹി അദാബുൻ മുഖീം, ശാശ്വതമായ പരലോകത്തെ നരകശിക്ഷയും അത്തരം ആളുകൾക്ക് വന്നു ഭവിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വാക്കുകളെ മുഖവിലക്കെടുത്ത് ജീവിതത്തിൻ്റെ നിലപാടുകൾ ക്രമീകരിക്കുന്നിടത്ത് ദീനിനെ പരിഹസിക്കുകയും ഇസ്ലാമിക പ്രമാണങ്ങളെ പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിലോ അത്തരം ചർച്ചകൾ നടക്കുന്ന സദസ്സുകളിലോ ഒന്നും പോയിരിക്കാതെ വിനയത്തിൻ്റെ, കീഴൊതുങ്ങലിൻ്റെ, സമർപ്പണത്തിൻ്റെ നല്ല മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി ശ്രമിക്കുക. റഹ്മാനായ അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. സല്ലല്ലാഹു അല നബിയിന മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നിങ്ങൾ കേട്ടത് ഹൃദയ വസന്തം. സൂറത്ത് ഹൂദിൻ്റെ 39-ാം വചനമാണ് ഇന്ന് ഹൃദയ വസന്തത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത്. അവതരിപ്പിച്ചത് ബഹുമാന്യനായ ജംഷീർ സലാഹി. ഹൃദയ വസന്തം സമാപിക്കുന്നു.

0: അൽഹംദുലില്ല, ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ. ഷെയ്ഖ് മുഹമ്മദ് സിദ്ദീഖ് അൽ മിൻഷാവി സൂറ അൽ ബുറൂജ് പാരായണം ചെയ്തത്.
1: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിം 36 മുതൽ 52 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സുഫിയാൻ മുജാഹിദ്.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ, അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ ലോക പ്രശസ്ത ഖാരിയുകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ കേൾക്കാൻ അവസരം നൽകുന്ന പ്രോഗ്രാമാണ് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിലെ 69-ാമത്തെ അധ്യായം സൂറത്തു അൽ ഹാഖ 13-37 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ബറഖ്.
1: أعوذ بالله من الشيطان الرجيم.

我。

0: ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം കേൾക്കുന്നത് സൂറത്തു ഗാഫിർ. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിറിലെ 38 മുതൽ 55 കൂടിയ വചനങ്ങളാണ്. നമുക്കായി പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഖരീഫ്.
1: ഒരു പേജ് വീതം മനഃപ്പാഠമാക്കുന്നതിന് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഇന്ന് വിശുദ്ധ ഖുർആനിലെ 393-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: الآخرة وله الحكم وإليه ترجعون.
1: ബാറക് അല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 393-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: പീസ് ഖുറാൻ റേഡിയോ അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറ സൂറത്തു അൽ ബലദ്, 11 മുതൽ 20 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നും വരുന്ന അബദ്ധങ്ങൾ തിരുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബലദിലെ 1 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് മനസ്സിലാക്കിയത്. ഇന്ന് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലഖതഹമൽ അഖബ وما أدراك ما العقبة فك رقبة

0: فأتناهم أصحاب المشأمة عليهم نار مؤصدة.
1: سورة البلد لا പതിനൊന്നാമത്തെ ആയത്ത്. ഫലഖതഹമൽ
0: അഖബ ഫലഖതഹമൽ അഖബ.
1: ഇവിടെ പലപ്പോഴും നമ്മൾ വായിക്കുന്നത് ഫലഖതഹമ, അതിന് പകരം ഫലഖതഹമ, ഫലഖതഹമൽ അഖബ. സാധാരണക്കാരൊക്കെ പലപ്പോഴും ഇങ്ങനെയാണ് വായിക്കുന്നത്, ഫലഖതഹമൽ അഖബ ഒമാദിറാക്കമൽ അഖബ. ഈ രൂപത്തിൽ ഇവിടെയൊക്കെ അഖബ എന്ന പദവും അതുപോലെ തന്നെ ഫലഖുതഹമ ഖാഫിൻ്റെ ഉച്ചാരണം, ഹ അതിൻ്റെ ഉച്ചാരണം, അതുപോലെ തന്നെ വീണ്ടും അഖബ ഇതിൽ ഐനിൻ്റെ ഉച്ചാരണം, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ
0: ഫലഖുതഹമൽ അഖബ വമാ അദ്റാകമൽ അഖബ. അദ്റ
1: ഇവിടെ റായിനെയും ചില ആളുകൾ അദ്റ ഒമാദിറാക്ക അദ്റാക്ക, റായിനെ കനപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന അലിഫിനെയും കനപ്പിക്കണം, റോക്ക അദ്റാക്ക. അപ്പോൾ
0: ഒമാ അദ്റാകമൽ അഖബ ഫക്കുറഖബ.
1: ഇവിടെ ഫക്കുറഖബ റഖബ എന്നുള്ള പദമാണ് ശ്രദ്ധിക്കേണ്ടത്, ഖാഫിൻ്റെ ഉച്ചാരണം. റഖബ എന്നാവരുത്, ഫക്കുറഖബ അല്ല,
0: ഫക്കുറഖബ. ഔ ഇത്ആമു ഫീ യൗമിൻ ദീ മസ്ഖബ.
1: ഇത്ആമുൻ, ഇത്ആമ് ത എന്ന അക്ഷരത്തിന് പകരം തഇനെ കൊണ്ട് ഉച്ചരിക്കരുത്, വായിക്കരുത്. ഇത്ആം അല്ല,
0: ഔ ഇത്ആമു ഫീ യൗമിൻ ദീ മസ്ഖബ,
1: അല്ലെങ്കിൽ ഔ ഇത്ആമും ഫീ യൗമിൻ ദീ മസ്ഖബ, ഇങ്ങനെയൊക്കെ ഒത്തു കേൾക്കാം നമുക്ക്. അതൊക്കെ ശരിയായതല്ല. അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉച്ചാരണവും സിഫത്തും ഒക്കെ മാറിയാൽ പ്രയാസമാവും.
0: ഇത്ആമുൻ ഔ ഇത്,
1: തഇനെ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് വരണം. പല പ്രാവശ്യങ്ങളായിട്ട് നമ്മൾ പല ക്ലാസ്സുകളിലൂടെ പഠിച്ചിട്ടുണ്ട്.
0: ഇത് ഇത്ആമുൻ ഫീ യൗമിൻ ദീ,
1: ദാലിനെ ഉച്ചരിക്കണം, അതിന് പകരം ദാൽ ആവരുത്, യൗമിൻ ദീ അല്ല.
0: യൗമിൻ ദീ മസ്ഖബ,
1: മസ്ഖബ അത് മസ്അബ എന്നല്ല,
0: മസ്ഖബ.

0: ഖുറബ
1: ഇവിടെയും യതീമൻ തൻവീനു ശേഷം ദാല് അവിടെ ഇഖ്ഫാം ബിഗുന്ന ചെയ്യണം. മഖുറബ ഖാഫിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. യതീ

അലാമത് റബാങ്. ഇവിടെയും തൻവീന് ശേഷം ദാല് ഇഖ്ഫാവും ബിഗുന്ന, ആ തൻവീനിനെ അവ്യക്തമാവും വിധം മണിക്കണം. മിസ്കീനൻ ദ മത് റബ, അവിടെ മത്റബ എന്ന് പറയരുത്, മത് റബ മത് റബ, അങ്ങനെയാണ് വായിക്കേണ്ടത്. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബർ, അങ്ങനെ വായിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് ഓത്ത് അങ്ങോട്ടും സൂറത്തിലേക്ക് മാറിപ്പോവാറുണ്ട്. അപ്പോൾ സുമ്മ കാനമിനല്ലദീന ആമനു വതവാസൗ ബിസ്സബരി വതവാസൗ ബിൽ മർഹമ, ഇവിടെ അത് സൂറത്തുൽ അസുറിലേക്ക് പോവരുത്, അത് ശ്രദ്ധിക്കണം. സൂറത്തുൽ അസുറിലേക്ക് മാറിപ്പോവരുത്. ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة. ഇനി 18-ാമത്തെ ആയത്തിൽ ഉലൈക അസ്ഹാബുൽ മൈമന. ഇവിടെ അസ്ഹാബ്, അവിടെ നമ്മൾ പലപ്പോഴും അസ്ഹാബു എന്നാണ് വായിക്കുന്നത്. ഉലൈക അസ്ഹാബു, അതും ശ്രദ്ധിക്കുക, സ്വാദിന് പകരം സീനാവാൻ പാടില്ല. അസ്ഹാബു അസ്ഹാബുൽ മൈമന, അങ്ങനെ തന്നെ വായിക്കണം. والذين كفروا بآياتنا هم أصحاب المشأمة. ഇവിടെയും بآياتنا, ഹംസയുടെ ഉച്ചാരണം ശ്രദ്ധിക്കണം. بآياتنا هم أصحاب, أصحاب നേരത്തെ പറഞ്ഞതുപോലെ സ്വാദിന് പകരം സീന വരുത്, അസ്ഹാബു അല്ല. അതുപോലെ തന്നെ ഹ അതിന് പകരവും കെട്ടുള്ള ഹാഇനെ കൊണ്ടുവരുത്, അസ്ഹാബു എന്നല്ല, അസ്ഹാബു أصحاب المشأمة مشأمة അങ്ങനെ തന്നെ വായിക്കണം. മഷ്അമ എന്ന പദത്തിൽ ഹംസയുടെ ഉച്ചാരണം വ്യക്തമാക്കണം. മഷ്അമ والذين كفروا بآياتنا هم أصحاب المشأمة عليهم نار مؤصدة عليهم نار مؤصدة. ഇവിടെ പലപ്പോഴും നാറും മുഅസ്വദ മുഅസ്വദ എന്നാണ് വായിക്കാറുള്ളത്. ഹംസക്ക് സുക്കൂൻ വന്നാൽ അതിനെ കലകല ചെയ്യാൻ പാടില്ല. മുഅസ്വദ മുഅസ്വദ, അങ്ങനെ തന്നെ വായിക്കണം. അലൈഹിം നാറും മുഅസ്വദ. ഒന്നുകൂടെ ഈ പത്തായത്ത് ശ്രദ്ധിക്കുക. ഫലഖ തഹമൽ അഖബ.

0: آتيناهم أصحاب المشأمة عليهم نار مؤصدة. സൂറത്തുൽ ബലദ് അൽഹംദുലില്ലാഹ് ഇവിടെ തീർന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് സൂറത്തുൽ ഫജ്റാണ് ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: ജസാകുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് അത്തഹസീൻ സൂറത്തു അൽ ബലദ് 11 മുതൽ 20 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഹാഫിൽ അബ്ദുഷുക്കൂർ.
2: വിജയം വരിക്കുന്ന വാക്യങ്ങൾ, പുതുവിഷയങ്ങളിൽ പുതിയ പാന്ധാവുകൾ. വോയ്സ് ഓഫ് പീസ് പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:50 വൈകുന്നേരം 6:45. പീസ് റേഡിയോ വോയ്സ് ഓഫ് പീസ്, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും. അസ്വസ്ഥതകളുടെ അലയൊടുങ്ങാത്ത ജീവിതം, വ്യക്തിജീവിതത്തിൽ വിവേകം പുലർത്തുന്നില്ലെന്ന ആക്ഷേപം കാതുകൾക്ക് പരിചിതമായതുപോലെ, അവിവേകവും അപക്വതയും സങ്കുചിത കാഴ്ചപ്പാടുകളും നിമിത്തം ജീവിതവിശാലത നഷ്ടമായവർക്ക് പീസ് റേഡിയോയുടെ സമാധാന ശബ്ദം, വോയ്സ് ഓഫ് പീസ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അടുത്തതായി പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മാഷാ നാം ഇപ്പോൾ ശ്രവിച്ചത് കിഡ്സ് ടൈം. പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: ഹായ് കൂട്ടുകാരെ, ഇതാ വരുന്നു പീസ് റേഡിയോ കുട്ടികൾക്കായി അവതരിപ്പിക്കുന്ന കിഡിലൻ പരിപാടികളുമായി. സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് കിഡ്സ് റേഡിയോ ഓഡിഷൻ പ്രോഗ്രാമുകളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളുടെ സർഗ വിരുന്ന് സ്റ്റാർ ക്വസ്റ്റ് പ്ലസ്. ഇനി സ്റ്റാർ ക്വസ്റ്റിൽ നമുക്ക് സ്റ്റാറുകളെ കേട്ടിരിക്കാം. ഈ വരുന്ന വെള്ളിയാഴ്ച മുതൽ പീസ് റേഡിയോയിൽ ആരംഭിക്കുന്നു സ്റ്റാർ ക്വസ്റ്റ് പ്ലസ് ആദ്യ പരമ്പര. കേൾക്കൂ, നന്മയുടെ ഈ ലോകം കേട്ടുകൊണ്ടേയിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. ശ്രോതാക്കൾക്ക് ദിവസവും വിശുദ്ധ ഖുർആനിൽ നിന്നും ഒരു ജുസ് കേൾക്കാനുള്ള അവസരം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിൽ നാം കേൾക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ജുസ് 19. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് നബീൽ അൽ റിഫായ്.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖത്തമുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ ജുസ് 19. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നബീൽ അൽ റിഫായ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: بسم الله الرحمن الرحيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ആലു ഇമ്രാൻ 23 മുതൽ 32 വരെയുള്ള ആയത്തുകളുടെ മധുരതരമായ പാരായണമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷേഖ് സുൽത്താൻ അൽ അംരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. أعوذ بالله من الشيطان الرجيم
2: ويا قوم ما لي أدعوكم إلى النجاة وتدعونني إلى النار تدعونني ليكفر بالله وأشرك به ما ليس لي به علم.

بحمدك وسبح بحمد ربك بالعشي والإبكار. إن الذي

0: فاستعذ بالله إنه هو السميع البصير.
1: മാന്യ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ. മധുരം ഖുർആൻ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കേട്ടത് സൂറ അൽ ഗാഫിർ 41 മുതൽ 56 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അഹമ്മദ് അൽ അജ്മി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാരായണ പഠനം പരിപാടിയിൽ ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറത്തുൽ ജിന്ന് 22 മുതൽ 28 വരെ വചനങ്ങൾ. അവതരിപ്പിക്കുന്നത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
4: ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനു. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. قل إني لن يجيرني لن يجير നന്നായിട്ട് മണിക്ക ഇദ്ഗാം ബിഗുന്നാണ്. പിന്നെ വലൻ അജിദ ഇൽഹാറാണ്. ലൻ അജിദ അറിയാലോ, ലൻ അജിദ. പിന്നെ മിൻ ദൂനിഹി എങ്ങനെ ഓതും?
5: മിൻ ദൂനിഹി
4: നിയമത്തിന്റെ പേര് ഇഖ്ഫാ, മിൻ ശരി പോലെ. ദൂനിഹി മുൽതഹദ. പിന്നെ ഇല്ലാ ബലാഗം മിന അല്ലാഹി വരിസാല, ബലാഗം മിന തന്നിന് ശേഷം മീമ്. അപ്പോ ഇത് കാമ്പി ഉന്ന ബലാഗം മിന അല്ലാഹ്.
5: ബലാഗം മിന അല്ലാഹ്.
4: വമൻ യഅസി അല്ലാഹ വറസൂലഹു ഫഇന്ന ലഹു നാര ജഹന്നമ ഖാലിദീന ഫീഹാ അബദ. അവിടെ ഫീഹാ അബദ മദ്ദ്, فيها ابدا
5: فيها ابدا
4: حتى اذا راوا ما يوعدون فسيعلمون. حتى اذا مد مد منفصل നേരത്തെ നീട്ടിയ പോലെ തന്നെ നീട്ട. പിന്നെ فسيعلمون من الاف نون ساكن ശേഷം ഹംസ അപ്പോൾ ഇൽഹാറാണ്. من الاف അങ്ങനെ
5: من الضعف
4: الضعف.

0: തെന്നിന് ശേഷം വാവ്.
1: ആ
0: ഇത് കമ്പികുന്ന. പിന്നെ വാക്കല്ലു അദദ. ഉൽ ഇൻ അതിരി, ഇൻ അതിരി നൂൻസാക്കിന് ശേഷം ഹംസ. എങ്ങനെ ഇൻ അതിരി? ആ അത്ര മതി. പിന്നെ മദ്ദുണ്ട് അതിരി. അഖരീബുൻ, ആ അവിടെന്താ അഖരീബുമ്മ? എന്താണ് തെന്നിന് ശേഷം മീമ്? നല്ലോ മണിക്കണം.

0: അം യജഅലു ലഹു റബ്ബി, റബ്ബി മദ് മുംഫസിൽ, റബ്ബി അമദ,
1: റബ്ബി അമദ.
0: അലിമുൽ ഗൈബി ഫലാ യുളഹിറു അലാ ഗൈബിഹി അഹദ. അവിടെ മദ് ചെറുതായിട്ട്, പിന്നെ ഇല്ലാ മിൻ ഇർത്തല മിർ റസൂൽ, മിർ റസൂലിൻ, നൂന് സാക്കിന് ശേഷം റോ ആണ്, മിർ റസൂൽ ട്ടോ. ഫ ഇന്നഹു യസ്ലുകു മിൻ ബൈനി യദൈഹി വ മിൻ ഖൽഫിഹി റസദ. മിൻ ബൈനി ഉണ്ടോ, നൂൻ ബാ ആണ്, അപ്പോൾ നൂന മീമാക്കി മാറ്റണം, ഇഖ്ലാബാണ്. എങ്ങനെ ഓതും? മിൻ ബൈനി,
1: മിൻ ബൈനി.
0: വമിൻ ഖൽഫിഹി, നൂൻ സാക്കിന് ശേഷം ഖ ആണ്, ഇൽഹാറാണ് നിയമം. അപ്പോ വമിൻ ഖൽഫിഹി, വമിൻ എങ്ങനെ ഖൽഫിഹി, ലിയഅലമ അൻഖദ്, ലിയഅലമ അൻഖദ് അബ്ലഗു റിസാലാത്തി റബ്ബിഹിം വ അഹാത ബിമാ ലദൈഹിം വ അഹ്സാ കുല്ല ഷൈഇൻ അദദ. തൻവിൻ ശേഷം ഐന്, ഇൽഹാർ. അപ്പം നമുക്ക് ഓതാം, എവിടുന്നാണ്? 22. ഖുൽ ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദൻ വലൻ അജിദ്.

ശരിയായില്ല, എന്താ തപ്പല അവിടെ? യസ്ഇല്ലാഹ നമ്മൾ പറയാൻ വിട്ടുപോയില്ലേ. അള്ളാഹ എന്നുള്ളതിന്റെ മുമ്പിൽ കസർ വന്നാല് ഇല്ല എന്നാ പറയാ.

0: Да.
1: Коня. Суртени. Вахар давана анильхамду лиллахи раббиль аламин.
2: പേസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന തെറ്റുകളെ, അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചത് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
3: വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന തെൻസീൽ പ്രോഗ്രാമിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ഇന്ന് പാരായണം നിർവഹിച്ചുകൊണ്ട് നബീൽ റിഫായിയാണ് നമുക്കൊപ്പമുള്ളത്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.